0: خائفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ. അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ്. പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 സെപ്റ്റംബർ 7 തിങ്കൾ, ഹിജ്റ വർഷം 1448 റബിയുൽ അവൽ 25.
1: നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൻ നിസ 74 മുതൽ സൂറത്തുൽ മാഇദ 11 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്യുന്നത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസ 74 മുതൽ, സൂറത്തുൻ നിസ 74 മുതൽ സൂറത്തുൽ മാഇദ 11 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വളരെ അധികം ശ്രോതാക്കൾ പീസ് റേഡിയോ അവലംബമാക്കിക്കൊണ്ട് ഖുർആൻ മനഃപാഠമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്.
3: അതെ, തീർച്ചയായും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 60-ാമത്തെ വചനമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്.
2: പതിവ് പോലെ ഇന്നും ഹിഫ്ളുൽ ഖുർആനിൽ ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 60-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 59-60 ആയത്തുകൾ ആദ്യം ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.
5: أعوذ بالله من الشيطان الرجيم

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ആമീൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഹിഫ്ളുൽ ഖുർആന്റെ വളരെ ഹൃദ്യമായ ഒരു എപ്പിസോഡാണ് അവസാനിച്ചിരിക്കുന്നത്.
1: സൂറത്തു അഹ്സാബിലെ 60-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്.
2: ഇന്ന് നമ്മോട് ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
3: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അൽ മുഅല്ലിം, സൂറത്തുൽ ബഖറ 47 മുതൽ 52 വരെ വചനം ഖലീഫ സുനൈജിയുടെ ഖിറാത്ത് കേൾക്കാം.

0: പീസ് ഖുർആൻ റേഡിയോ അടുത്തതായി പ്രക്ഷേപണം ചെയ്യുന്നത് തഫ്സീർ അമാനി. ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ മലയാള വിശദീകരണത്തിൽ നിന്നും സൂറത്തു ഹാഖ 1 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം ശ്രോതാക്കൾക്ക് കേൾക്കാം.
1: അധ്യായം 69. സൂറത്തുൽ ഹാഖ മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 52.
2: بسم الله الرحمن الرحيم
3: പരമ കാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
1: വചനം 1. വാക്കർത്ഥം അൽ ഹാഖ, യഥാർത്ഥ സംഭവം.
2: അൽ ഹാഖ,
1: ആ യഥാർത്ഥ സംഭവം. വചനം 2. വാക്കർത്ഥം മൽ ഹാഖ, എന്താണ് യഥാർത്ഥ സംഭവം.
2: മൽ ഹാഖ,
1: യഥാർത്ഥ സംഭവം എന്നാൽ എന്താണ്. വചനം 3. വമാ അദ്റാക, നിനക്ക് അറിവ് നൽകിയതെന്ത്, അഥവാ എന്തറിയാം. മൽ ഹാഖ, യഥാർത്ഥ സംഭവം എന്താണെന്ന്.
2: വമാ അദ്റാക മൽ ഹാഖ,
1: യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്കെന്തറിയാം. 1 മുതൽ 3 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഖിയാമത്ത് നാളാണ് അൽ ഹാഖ അഥവാ യഥാർത്ഥ സംഭവം കൊണ്ട് വിവക്ഷ. യഥാർത്ഥമായി സംഭവിക്കുന്നതും വിചാരണ, പ്രതിഫലം മുതലായ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായിത്തീരുന്നതുമായ ദിവസമാണല്ലോ ഖിയാമത്തുനാൾ. അതിൻ്റെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും കുറിക്കുന്ന വേറെയും പല പേരുകളിൽ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചു കാണാം. അവയിൽ ഒന്നു തന്നെയാണ് അടുത്ത 4 വചനത്തിലും കാണുന്നത്. ഈ പ്രാരംഭ വചനങ്ങളിൽ ആ മഹാദിനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം 12 വരെയുള്ള വചനങ്ങളിൽ അതിനെ നിഷേധിച്ചിരുന്ന ചില സമുദായങ്ങൾക്ക് നേരിട്ട ദൈവിക ശിക്ഷകളെ ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് 13 മുതൽ 37 വരെ വചനങ്ങളിൽ ആ ദിനത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അനന്തരം ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യതയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അല്ലാഹുവിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവുമാണ് സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും ഏറ്റവും കാതലായ വശങ്ങൾ. അറബികൾ പൊതുവിൽ പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നുവെങ്കിലും ശിർക്കുപരമായ അന്ധവിശ്വാസങ്ങൾ കലർന്നതായിരുന്നു ആ വിശ്വാസം. പരലോകത്തിലും പുനരുത്ഥാനത്തിലും അവർ വിശ്വസിച്ചിരുന്നതുമില്ല. അതുകൊണ്ടാണ് മക്കി സൂറത്തുകളിൽ പ്രധാനമായും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചു കാണുന്നത്. വചനം 4. വാക്കർത്ഥം കദ്ദബത്, വ്യാജമാക്കി. ثمودو ثمود ഗോത്രം. وعادു عادു. بالقارعة, മുട്ടുന്ന അഥവാ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ.

0: സമൂദ് ഗോത്രവും ആദ് ഗോത്രവും ആ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ വ്യാജമാക്കി. വചനം 5, വാക്കർത്ഥം ഫഅമ്മ സമൂദു, എന്നാൽ സമൂദാകട്ടെ, ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു, ബിത്താഗിയ, അതിരുകവിഞ്ഞ സംഭവം കൊണ്ട്.
1: فأما ثمود فأهلكوا بالطاغية.
0: എന്നാൽ തമൂദ് ഗോത്രമാകട്ടെ ആ അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വചനം 6, വാക്കർത്ഥം വഅമ്മ ആദുൻ, എന്നാൽ ആദാകട്ടെ, ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു, ബിരീഹിൻ, ഒരു കാറ്റുകൊണ്ട്, സ്വർസ്വറിൻ, ശരശരയുള്ള അഥവാ ഇരമ്പി വീശുന്ന അതിശൈത്യമായ ഉഗ്രമായ, ആതിയത്തിൻ, ഉഗ്രമായ ഊക്കേറിയ അതിരുകവിഞ്ഞ.

ഊക്കേറിയ അഥവാ ശരശരയുള്ള ഉഗ്രമായ ഒരു കാറ്റുകൊണ്ടും നശിപ്പിക്കപ്പെട്ടു. വചനം 7, വാക്കർത്ഥം സഹറഹ, അതിനെ അവൻ കീഴ്പ്പെടുത്തി അഥവാ നിയോഗിച്ചു. അലൈഹിം, അവരിൽ സബഅലയാലിൻ, ഏഴു രാത്രി. വസമാനിയത അയ്യാമിൻ, എട്ട് ദിനവും അഥവാ പകലും. ഹസൂമൻ, തുടർച്ചയായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ. ഫതറാ, അപ്പോൾ നിനക്ക് കാണാം. അൽ ഖൗമ, ജനതയെ. ഫീഹ, അതിൽ അഥവാ കാറ്റിൽ. അവയിൽ അഥവാ ദിനരാത്രങ്ങളിൽ. സ്വർആ, വീഴ്ത്തപ്പെട്ട വീണുകിടക്കുന്നവരായി. കഅന്നഹും, അവരാണെന്ന പോലെ. അഇജാസ്, തടികൾ, മുരടുകൾ. നഹ്ലിൻ, ഈത്തപ്പനയുടെ. ഖാവിയത്തിൻ, കടപുഴങ്ങി വീണ.

0: രാത്രിയും എട്ടു പകലും തുടർച്ചയായി അവരിൽ അതിനെ അവൻ അഥവാ അള്ളാഹു നിയോഗിച്ചു. അപ്പോൾ ആ ജനതയെ കടപുഴകി വീണ ഈത്തത്തടികളെന്ന പോലെ അതിൽ വീണുകിടക്കുന്നവരായി നിനക്ക് കാണാമായിരുന്നു. വചനം 8 വാക്കർത്ഥം ഫഹൽ തറ, അപ്പോൾ ഇനി നീ കാണുന്നുവോ, ലഹും, അവർക്ക്, മിൻ ബാഖിയ, വല്ല അവശിഷ്ടവും ശേഷിപ്പും.
1: ഫഹൽ തറ ലഹും മിൻ ബാഖിയ,
0: ഇനി അവർക്ക് വല്ല അവശിഷ്ടവും നീ കാണുന്നുവോ? ഇല്ല, ഒന്നുമില്ല. 4 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. പെട്ടെന്ന് ഊക്കോടെ വന്ന് ആഞ്ഞുമുട്ടി ഞെട്ടിപ്പിക്കുന്ന ഭയങ്കര സംഭവം എന്നത്രേ അൽ ഖാരിഅ കൊണ്ട് വിവക്ഷ. ഇതും ഖിയാമത്ത് നാളിന്റെ ഒരു നാമവിശേഷണമാകുന്നു. സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് ഒരു ഘോര ശബ്ദം അഥവാ അസ്വൈഹ മുഖേനയായിരുന്നുവെന്ന് 11-ാം അധ്യായത്തിലെ 67 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണിവിടെ അത്തോഗിയ, അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിന്റെ ശിക്ഷയെപ്പറ്റി അള്ളാഹു തന്നെ ഇവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നുവല്ലോ. വചനം 9 വാക്കർത്ഥം വജാ ഫിർഔനു, ഫിർഔനും വന്നു, വമൻ ഖബ്ലഹു, അവന്റെ മുമ്പുള്ളവരും, വൽ മുത്തഫിക്കാത്തു, അടിമേലെ അഥവാ തലക്കീഴായി മറിഞ്ഞവയും, ബിൽ ഖാത്തിഅ, പിഴച്ച പ്രവൃത്തി കൊണ്ട്,

0: ഫിർഔനും അവന്റെ മുമ്പുള്ളവരും അടിമേലായി മറിഞ്ഞ രാജ്യങ്ങളും അഥവാ രാജ്യക്കാരും പിഴച്ച പ്രവർത്തനവുമായി വന്നു. വചനം 10 വാക്കർത്ഥം ഫഅസൗ, എന്നിട്ടവർ അനുസരണക്കേട് കാട്ടി. റസൂല റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ റസൂലിന്. ഫഅഖദഹും, അപ്പോൾ അവൻ അവരെ പിടിച്ചു. അഖദഥൻ, ഒരു പിടുത്തം. റാബിയ, കവിഞ്ഞ, മുന്തിയ അഥവാ ശക്തമായ.
1: فعصى رسول ربهم فاخذهم اخذه الرابيه.
0: അങ്ങനെ അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ റസൂലിനോട് അനുസരണക്കേട് പ്രവർത്തിച്ചു. അപ്പോൾ അവൻ അഥവാ രക്ഷിതാവ് അവരെ കവിഞ്ഞതായ ഒരു പിടുത്തം പിടിച്ചു അഥവാ ശിക്ഷിച്ചു. വചനം 11 വാക്കർത്ഥം ഇന്ന, നിശ്ചയമായും നാം. ലമ്മാ തഗ, അതിരു കവിഞ്ഞപ്പോൾ. അൽമാഉ, വെള്ളം. ഹമൽനാകും, നിങ്ങളെ നാം വഹിച്ചു അഥവാ കയറ്റി.
2: ഫിൽ ജാരിയ,
0: കപ്പലിൽ. പത്തേമാരിയിൽ.
1: ഇന്നാ ലമ്മാ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ,
0: നിശ്ചയമായും വെള്ളം അതിരു കവിഞ്ഞ അവസരത്തിൽ നിങ്ങളെ നാം കപ്പലിൽ കയറ്റി രക്ഷിച്ചു. വചനം 12 വാക്കർത്ഥം ലിനജഅലഹ ലക്കും, അവയെ നിങ്ങൾക്ക് നാം ആക്കാൻ വേണ്ടി. തദ്കിറത്തൻ, ഒരു സ്മരണ, ഉപദേശം. വതഈഹ, അവയെ പഠിക്കുവാനും അഥവാ ഗ്രഹിക്കുവാനും. ഉദ്നുൻ, കാതുകൾ, ചെവികൾ. വാഇയ, പഠിക്കുന്ന.

0: നിങ്ങൾക്ക് അവയെ ഒരു സ്മരണയാക്കുവാനും പഠിച്ചു ഗ്രഹിക്കുന്ന കാതുകൾക്കവ പഠിച്ചു ഗ്രഹിക്കാനും വേണ്ടിയത്രേ അതെല്ലാം. 9 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ സംഭവങ്ങളെല്ലാം ഇതിനു മുമ്പ് പല സൂറത്തുകളിലായി ഒന്നിലധികം തവണ നാം വായിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ അതെല്ലാം ചൂണ്ടിക്കാട്ടുക മാത്രമാണ് അള്ളാഹു ചെയ്യുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയവരെ ഉദ്ദേശിച്ചാണ് നാം നിങ്ങളെ കപ്പലിൽ കയറ്റി രക്ഷിച്ചുവെന്ന് പറഞ്ഞത്. അന്ന് ആ കപ്പലിൽ രക്ഷപ്പെട്ടവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നുള്ള ഈ ജനത.
1: അധ്യായം 37 വചനം 77.
0: ഇവരുടെ പിതാക്കൾ അന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണല്ലോ ഇവർ ഇന്ന് ജീവിക്കുന്നത്. 11 വചനം ഈ അനുഗ്രഹം അനുസ്മരിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഖിയാമത്തു നാളിനെയും അതിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെയും നിഷേധിച്ച മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ ഇവിടെ എടുത്തുകാട്ടുന്നതിന്റെ ആവശ്യം എന്താണെന്ന് 12 വചനത്തിൽ വ്യക്തമാക്കുന്നു. അതെ, ജനങ്ങൾ ഓർമ്മിക്കുവാനും പാഠം പഠിക്കുവാനും തന്നെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തു ഹാക്കയുടെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ മുഹമ്മദ് അമാനി മൗലവി രചിച്ച മലയാള തഫ്സീറിൽ നിന്നുമാണ് നാം കേട്ടത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: كسبتم ولا تسألون عما كانوا يعملون.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർആ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
3: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَأَى بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ.
4: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
1: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായവ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരി

0: എതിർക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാൻ റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും. യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: من قبل إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
1: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത് മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം അദീം, വമ്പിച്ചതാകുന്നു.

0: അങ്ങനെ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرتند أُشارنم وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ അതുപോലെ അഖദ് ദാല. ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ ഥ ഥ ഫി സു എസ് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകിൽക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം. അതാണ് ശ. അതിനുശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീ ശ ഖ ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീ ശ ഖ ബനീ ഇസ്രായീല. ഈ മദ് ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ എന്നതിലെ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അവർ തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല ഈ ദൈർഘ്യം ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ ഇസ്രോ അവിടെ അലിഫ് ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്. അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ ഇസ്രായീല. ലാ തഅബുദൂന ലാ തഅയ്ന തൊണ്ടയുടെ മധ്യഭാഗം. ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന. വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ ഇങ്ങനെ. ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ വസിൽ എന്നല്ല വദിൽ. വദിൽ ഖുർബ ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ. വലിയ ഥാമ വലിയ താമ എന്നല്ല, കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ ഥാമ വൽ മസാക്കീനി വൽ മസാക്കീൻ ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലു വഖൂലു ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല വഖൂലു ലിന്നാസി നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഹുസ്ന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലു ലിന്നാസി ഹുസ്ന അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന. അതല്ല എങ്കിൽ കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വ അഖീമു വ അഖീമു സ്വലാത വ അഖീമു അല്ല വ അഖീമു ഖാഫ് വ അഖീമു സ്വലാത സാദ്. വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വ അഖീമു സ വ അഖീമു സ്വലാത വ അഖീമു സ്വലാത وآتوا الزكاة وآتوا الزكاة ഇവിടെ വഅഖീമു സ്വലാത. ഈ സ്വലാത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്വലവാത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്. പ്രത്യേകിച്ചും സ്വലവാത എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ടത്. സ്വലാത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്വലാത്ത.
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ, ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ശദ് മണിക്കണം. തവല്ലൈതും തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്. തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലമി, തൻവീന് ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും, ഇനി മിങ്കും ഇവിടെയും മണിക്കണം. ഇഖ്ഫാ ബിഗുന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ അൻതും വ അൻതും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ബിഗുന സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ മുഅരിദൂൻ വ അൻതും, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിലൈൻ, മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാസിലൈൻ ആണ്, അതാ ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാസിലൈൻ. വ അൻതും മുഅരിദൂൻ വ അൻതും മുഅഅ്ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈറിൽ മഗ്ദൂബി വലദ്ദാ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ വദാം.

0: സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു ദിവസം ഒരു പേജ് വീതം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള അവസരമാണ് മനഃപ്പാഠം പ്രോഗ്രാം നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് സയ്യിദ് അൽ ആമിദി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون.
1: ما شاء الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനഃപാഠം എന്ന പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ആമിദി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമീൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിൽ സൂറത്തു സജദ, ഇൻസാൻ എന്നീ സൂറത്തുകളിൽ നിന്നും ഖിറാത്ത് ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹനി

മദീനയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ സൂറത്തുൽ അൻആമിന്റെ 59 മുതൽ 62 വരെയുള്ള വചനം ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.

0: هم الحق، ألا له الحكم وهو أسرع الحاسبين.
1: നാം ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് സജദയും സൂറത്ത് ഇൻസാനും ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹൈനിയുടെ ഖിറാഅത്ത് നാം കേട്ടുകഴിഞ്ഞു. കൂടെ മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് അൻആം ആയത്ത് 59 മുതൽ 62 വരെ ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ, വശ്യസുന്ദരമായ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ് 96 മുതൽ 109 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: أعوذ بالله من الشيطان الرجيم.

0: ومثل كلمة خبيثة كشجرة خبيثة اجتثت من
1: പീസ് ഖുറാൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുറാൻ പാരായണം ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുറാൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങൾ നാം ആസ്വദിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

به إن الحكم إلا لله يقص الحق وهو خير الفاصلين.

ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين.

قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة

اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين.

0: മാഷാല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: Peace Radio. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തു സോഫാത്തിലെ 74-75 വചനങ്ങൾ, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം إلا عباد الله المخلصين ولقد نادانا نوح فلنعم المجيبون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 74-75 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസിൽ 73-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത്. തുടർന്നു പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹി, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ, അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ടവരായ, ശുദ്ധരായ, അല്ലദീനസ്തജാബു ലി റബ്ബിഹിം. മുഫസ്സിരീങ്ങൾ പറയുന്നു, മുഖ്ലസീങ്ങളായ ദാസന്മാർ എന്നു പറഞ്ഞാൽ റബ്ബിന് ഉത്തരം നൽകിയവരാകുന്നു അവർ. വത്തബഉ റുസുലഹു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ പിൻപറ്റി ജീവിച്ചവരാകുന്നു അവർ. ഫഖദ് നജ്ജാഹുമുല്ലാഹു തആല, തീർച്ചയായും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. മിനൽ അദാബിൽ മുഹീൻ, അപമാനകരമായ ശിക്ഷയിൽ നിന്ന്. വഹാദിഹി സുന്നത്തുഹു സുബ്ഹാന ദാഇമൻ, ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാകുന്നു എപ്പോഴും. സൂറത്ത് യൂനസിൽ കാണാം 102-103 വചനങ്ങളിൽ, ഫഹൽ യതദിറൂന ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൂ മിൻ ഖബ്ലിഹിം ഖുൽ ഫൻതദിറൂ ഇന്നീ മഅകും ഇന്നീ മഅകും മിനൽ മുതദിരീൻ തുമ്മ നുനജ്ജി റുസുലനാ വല്ലദീന ആമനു കദാലിക ഹഖ് ൂന, അവർ കാത്തിരിക്കുന്നുവോ, ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൂ മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിനുണ്ടായ ശിക്ഷയെ അല്ലാതെ അതേ ഇവർക്ക് കാത്തിരിക്കാനുള്ളൂ. ഖുൽ, നബിയെ പറയുക, ഫതദിറൂ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ഇന്നീ മഅകും മിനൽ മുതദിരീൻ, ഞാനും നിങ്ങളുടെ കൂടെ പ്രതീക്ഷിച്ചിരിക്കുന്നവരിൽപ്പെട്ടവനാകുന്നു. സുമ്മ നുനജ്ജി റുസുലന, പിന്നെ നമ്മുടെ ദൂതന്മാരെ നാം രക്ഷപ്പെടുത്തി. വല്ലദീന ആമനു, വിശ്വാസികളെയും. കദാലിക്, അപ്രകാരം. ഹഖൻ അലൈന നൂജിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ രക്ഷിക്കൽ രക്ഷപ്പെടുത്തൽ നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. അതാണ് അല്ലാഹു ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, നിഷ്കളങ്കമാക്കപ്പെട്ട നമ്മുടെ ദാസന്മാർ ഒഴികെ അവർ ശിക്ഷക്ക് അർഹരല്ല, അവർ ശിക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അല്ലാഹു ആ വചനത്തിൽ വ്യക്തമാക്കുന്നത്. സൂറത്തു റൂമിൽ കാണാം, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റുസുല, താങ്കൾക്ക് മുമ്പ് നാം ദൂതന്മാരെ അയച്ചു. ഇലാ ഖൗമിഹിം, അവരുടെ ജനങ്ങളിലേക്ക്. ഫജാഊഹും ബിൽ ബയ്യിനാത്ത്, ആ ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ആ സമൂഹത്തിലേക്ക് ചെന്നു. ഫതഖംനാ മിനല്ലദീന അജ്റമു, അങ്ങനെ പ്രവാചകന്മാരെ ധിക്കരിച്ചവരെ അവർക്കു നേരെ അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു. എന്നാൽ വകാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ശിക്ഷ അത് പിടികൂടാറുള്ളത്, ആ ശിക്ഷ ഇറങ്ങാറുള്ളത് പ്രവാചകന്മാരെ ധിക്കരിച്ച, പ്രവാചകന്മാർക്ക് നേരെ എല്ലാ തരത്തിലുമുള്ള ധിക്കാരപരമായ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച, അത് അഴിച്ചുവിട്ട, അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയായിരിക്കും. എന്നാൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർക്ക് താങ്ങും തണലുമായി വർത്തിച്ച യഥാർത്ഥ വിശ്വാസികളെ അല്ലാഹു രക്ഷപ്പെടുത്തും. അവർക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകുന്നതല്ല എന്നാണ് 74-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഒരു മുഖ്ലിസായ മനുഷ്യൻ തൻ്റെ ആദാത്തുകളെപ്പോലും ഇബാദാത്തുകളാക്കുന്നു, അഥവാ തൻ്റെ ദിനചര്യകളെപ്പോലും ഇബാദത്തുകളുടെ മഹത്വത്തിലേക്ക് ഉയർത്തും നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ കൊണ്ട്. എന്നാൽ ചില ആളുകൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ പോലും അവരുടെ ഇഖ്ലാസിന്റെ അഭാവം കാരണമായി അവരുടെ ഇബാദാത്തുകൾ പോലും ആദാത്തുകളായിട്ട് മാറുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കൃത്യമായി നമസ്കരിക്കാറുണ്ടാകും, ഒളു ചെയ്യാറുണ്ടാകും, അതൊരു ദിവസവും ചെയ്യുന്ന പ്രവർത്തനം എന്ന നിലക്ക് ഒരു ചടങ്ങായി അവശേഷിക്കുകയാണ്. ഇഖ്ലാസിന്റെ അഭാവമാണ് അതിൻ്റെ കാരണം. അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഓരോരുത്തരും നമ്മുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഫസ്സിരീങ്ങൾ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രത്യേകമായി എടുത്തു പറയുന്നു. അതേപോലെ തന്നെ മുഖ്ലസീൻ എന്നതുപോലെ തന്നെ ആ വചനത്തിന് മുഖ്ലിസീൻ എന്നും ഖിറാഅത്തുണ്ട്. മുഖ്ലസീൻ എന്നാകുമ്പോൾ അള്ളാഹു നിഷ്കളങ്കത നൽകിയവർ എന്നാണ് അർത്ഥം വരിക. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്യുന്നവർ എന്നാണ് അർത്ഥം വരിക. രണ്ടായിരുന്നാലും ഏറ്റവും നല്ലൊരു വിശേഷണമായി ആ വിശേഷണത്തെ അള്ളാഹു എടുത്തു പറയുകയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹു അവനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മോട് കൽപ്പിക്കുന്നത് ഇഖ്ലാസോടുകൂടി ആരാധിക്കുവാൻ വേണ്ടിയാണ്. സൂറത്തുൽ ബയ്യിനയിൽ കാണാം, وَمَا أُمِرُوا إِلَّا لِيَعْبُدُوا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ وَمَا أُمِرُوا അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, إِلَّا لِيَعْبُدُوا اللَّهَ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, مُخْلِصِينَ لَهُ الدِّينَ കീഴ്വണക്കം അവൻ നിഷ്കളങ്കമാക്കിക്കൊണ്ട്. നാം നിർവഹിക്കുന്ന ഏത് ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഇബാദത്തുകൾ അർപ്പിച്ചുകൂടാ. സൂറത്തു ഗാഫിറിലെ 14-ാമത്തെ വചനത്തിൽ കാണാം, ഫദുഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫദുഉല്ലാഹ. എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മുഖ്ലിസീന ലഹുദ്ദീൻ കീഴ്വണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, വളരെ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സൂറത്തു സുമറിലെ 2-ാമത്തെ വചനത്തിൽ കാണാം, ഫഅബ്ദില്ലാഹ മുഖ്ലിസൽ ലഹുദ്ദീൻ ഫഅബ്ദില്ലാ. എന്നാൽ നീ അള്ളാഹുവിനെ ആരാധിക്കുക, മുഖ്ലിസൻ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായിക്കൊണ്ട്, ലഹുദ്ദീൻ അവന് ദീനിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് നീ അവനെ ആരാധിക്കുക. സഹോദരന്മാരെ, നാം നിർവഹിക്കുന്ന ഇബാദാത്തുകൾ, ഏത് സൽപ്രവർത്തനങ്ങളും ഇഖ്ലാസിൻ്റെ അഭാവം കൊണ്ട് അത് ഫലശൂന്യമായി മാറും. നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര ത്യാഗപൂർണമാണെങ്കിൽ പോലും, എത്ര പണം ചെലവഴിച്ചിട്ടാണെങ്കിൽ പോലും, ഇഖ്ലാസിൻ്റെ അഭാവം കൊണ്ട് ആ കർമ്മങ്ങൾ തിരസ്കരിക്കപ്പെടുമെന്നത് ഗൗരവമായി കാണേണ്ട കാര്യമാകുന്നു. അള്ളാഹുവിൻ്റെ വചനം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്നവരാകുന്നു. അതാണ് മുഖ്ലിസീങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ മുഖ്ലസീങ്ങളായ ആളുകൾ എന്ന് അല്ല പ്രത്യേകമായി പറഞ്ഞത്. ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഇഖ്ലാസ് നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസന്മാർ ഒഴികെ. അവിടെ ശ്രദ്ധേയമായൊരു പരാമർശം, അള്ളാഹുവിൻ്റെ ദാസന്മാർ എന്നത് അത് മഹത്വത്തിനു വേണ്ടി ഇലാഫത്ത് ചെയ്തു പറഞ്ഞതാകുന്നു. അറബി ഭാഷയിൽ അത്തരം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭവനം എന്നൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് തഷ്രീഫിന് വേണ്ടി ഇലാഫത്ത് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി പറയുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ആ വിശേഷണത്തിന് അർഹരാകാൻ പ്രത്യേകമായി പ്രയത്നിക്കുകയും അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. 75-ാമത്തെ വചനം, വലഖദ് നാദാനാ നൂഹു ഫലനിഅമൽ മുജീബൂൻ. വലഖദ് നാദാനാ, തീർച്ചയായും നമ്മെ വിളിക്കുകയുണ്ടായി, നൂഹുൻ നൂഹ്, ഫലനിഅമ, അപ്പോൾ വളരെ നന്നായി, അൽ മുജീബൂൻ, ഉത്തരം നൽകിയവർ, അഥവാ വളരെ നല്ല നിലയിൽ ഉത്തരം നൽകി. അള്ളാഹു സുബ്ഹാനഹു തആല തൻ്റെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം ആദ്യമായി നിയോഗിക്കപ്പെട്ട റസൂലാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. അതേപോലെ തന്നെ പൂർവ സമൂഹങ്ങളെക്കുറിച്ച്, വിശ്വാസികളായ ആളുകളുടെ നല്ല പര്യവസാനത്തെക്കുറിച്ചും അവിശ്വാസികളുടെ വളരെ മോശമായ പര്യവസാനത്തെക്കുറിച്ചുമൊക്കെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹു ഇനി ചില പ്രവാചകന്മാരെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വിധേയരായ, അള്ളാഹു നല്ല പര്യവസാനം പ്രദാനം ചെയ്ത പ്രവാചകന്മാർ, അതിൽപ്പെട്ട ഒരു പ്രവാചകനാകുന്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. വലഖദ് നാദാന ഐ ദആന വസ്തഗാസ ബിന, നമ്മോട് പ്രാർത്ഥിച്ച, നമ്മോട് സഹായം തേടിയ ആ പ്രവാചകൻ. വദാലിക അന്നഹു അലൈഹിസ്സലാം ലബിസ ഫീ ഖൗമിഹി അൽഫ സനത്തിൻ ഇല്ലാ ഖംസീന ആമാ, 950 വർഷം ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചൊരു പ്രവാചകൻ. എന്നിട്ട് ആ പ്രവാചകൻ ചെയ്ത കാര്യമെന്തായിരുന്നു? യദുഊഹും ഇല തൗഹീദ് വനബ്ദി മാഹും ഫീഹി മിനശ്ശിർക്ക്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ഷിർക്കിൽ നിന്ന് ജനതയെ തിരസ്കരിക്കുകയും ആ ഷിർക്കിനെതിരെ അവരെ ബോധവൽക്കരിക്കുകയുമായിരുന്നു ആ പ്രവാചകൻ ചെയ്തിരുന്നത്. വ ഇബാദത്തി ഗൈരില്ലാ, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്നും ആ സമൂഹത്തെ തടയുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷേ ഫഅസറു വസ്തക്ബറു ഇസ്തിക്ബാറാ, എത്ര തവണ ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് അവരെ ക്ഷണിച്ചപ്പോഴും ഷിർക്കിനെതിരെ അവരെ ബോധവൽക്കരിച്ചപ്പോഴും അവർ തങ്ങളുടെ ആ ഷിർക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതാണ് അസറു എന്ന് പറഞ്ഞത്. അഹങ്കാരപൂർവം തങ്ങളുടെ ദുർവൃത്തിയിൽ അവർ മുഴുകുകയാണ് ചെയ്തത്. വഅഖദു മുഅ്തമറാത്തിൻ ഖറജു മിൻഹാ ബിതൗസിയാത്, മാത്രമല്ല തമ്മ തമ്മിൽ അവർ വസ്വിയത്തായി പറഞ്ഞു. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്രാ, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ കൈയൊഴിക്കരുത്, നിങ്ങൾ വദ്ദിനെയോ സുവാഇനെയോ യഗൂസിനെയോ യഊഖിനെയോ നസ്റിനെയോ ഉപേക്ഷിക്കരുത് എന്ന് തമ്മ തമ്മിൽ അവർ വസൂയത്ത് ചെയ്യുകയായിരുന്നു. തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ അധ്യാപനങ്ങളെ, ഉപദേശ നിർദ്ദേശങ്ങളെ അവർ ലംഘിക്കുകയും ആ ഉപദേശങ്ങളെ തള്ളിക്കളയുകയുമാണ് അവർ ചെയ്തത്. സൂറത്തു നൂഹിൽ വിശദമായി ആ കാര്യങ്ങൾ അള്ളാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ദീർഘകാലം ആ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആ സമൂഹം ഇനി ഒരിക്കലും നന്നാവുകയില്ല, അവരിൽ നിന്ന് ഒരാളും തന്നെ തൗഹീദിലേക്ക് കടന്നു വരികയില്ല എന്ന് ബോധ്യപ്പെട്ട ആ പ്രവാചകന്റെ പ്രാർത്ഥന സൂറത്ത് നൂഹിൽ കാണാം. റബ്ബിലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. റബ്ബി, എന്റെ റബ്ബേ, ലാ തദർ അലൽ അർദി, ഭൂമിയിൽ നീ വിട്ടേക്കല്ലേ, ഉപേക്ഷിക്കല്ലേ, മിനൽ കാഫിരീന, ഈ സത്യനിഷേധികളിൽ നിന്ന്, ദയ്യാറാ, ഒരാളെയും ഒരു താമസക്കാരനെയും, ഇന്നക തദറുഹും, നീ വല്ലവനെയും വിട്ടേക്കുകയാണെങ്കിൽ, യുദില്ലു ഇബാദക, നിന്റെ ദാസന്മാരെ അവർ വഴിപിഴപ്പിക്കും, അഥവാ തൗഹീദുള്ള ആളുകളെപ്പോലും അവർ വഴിപിഴപ്പിക്കും. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ, അവർ തോന്നിവാസികളെയും കടുത്ത നിഷേധികളെയുമല്ലാതെ അവർ ജന്മം നൽകുകയില്ല, ജനിപ്പിക്കുകയില്ല. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബു ഫൻതസിർ, സൂറത്തുൽ ഖമറിലെ 40-ാമത്തെ വചനത്തിൽ കാണാം. ഫദഅ റബ്ബഹു, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് ദുആ ചെയ്തു, അന്നി മഗ്ലൂബുൻ, ഞാൻ പരാജിതനായിരിക്കുന്നു, അഥവാ ഞാൻ എത്ര തവണ എത്ര ആത്മാർത്ഥമായി എന്റെ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടും അവർ എന്നെ പരിഹസിക്കുക എന്നതല്ലാതെ, എന്നെ കളിയാക്കുക എന്നതല്ലാതെ എന്റെ ഉപദേശങ്ങൾക്ക് അവർ ചെവി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഫതസ്വിർ, അള്ളാഹുവേ അവർക്കെതിരിൽ എന്നെ നീ സഹായിക്കണമേ. സൂറത്തുൽ മുഅ്മിനൂനിലെ 46-26 വചനത്തിൽ കാണാം, ഖാല റബ്ബി സുർനീ ബിമാ കദ്ദബൂൻ. ഖാൽ, അദ്ദേഹം പറഞ്ഞു, റബ്ബിൻ സുർനീ, റബ്ബേ എന്നെ നീ സഹായിക്കണമേ, ബിമാ കദ്ദബൂൻ, എന്റെ സമൂഹം എന്നെ നിഷേധിച്ചു തള്ളുന്നു എന്നതിനാൽ, അവർ എന്നെ കളവാക്കുന്നു എന്നതിനാൽ എന്നെ നീ സഹായിക്കണമേ. ഫഅജാബല്ലാഹു ദുആഅഹു വഅഅതാഹു സുഅലഹു ഫഖാൽ വലഖദ് നാദാനാ നൂഹ് ഫലനിഅമൽ മുജീബൂൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴായി നടത്തിയ ആ ദുആ അത് അല്ലാഹു സ്വീകരിച്ചു. അതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന, തൗഹീദി പ്രബോധനം നിർവഹിക്കാൻ തയ്യാറാകുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ഒരു ജീവിതമാണെന്ന്, ഒരു ചരിത്രമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഏത് സമൂഹത്തിലും ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണം അതൊരിക്കലും തന്നെ ഒരു പഴഞ്ചനല്ല എന്ന് നാം തിരിച്ചറിയണം. ചില സഹോദരന്മാർക്കെങ്കിലും നിരന്തരമായ തൗഹീദി പ്രബോധനം, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള അതിലേക്കുള്ള ക്ഷണം ഒരു അലോസരം ഉണ്ടാക്കാറുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. 950 അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ച പ്രവാചകന്റെ മാതൃക അതാകണം തൗഹീദി രംഗത്ത് നമുക്ക് വലിയ പ്രചോദനം. അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളമായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, ഷിർക്കിനെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ നാം ഏവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: പീസ് ഖുർആൻ റേഡിയോയിലൂടെ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. സൂറത്ത് സോഫാത്തിലെ 74-75 വചനങ്ങൾ ഭാഗം 1 ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വചനം 19. വാക്കർത്ഥം: ഫത്വാഫ, എന്നിട്ട് ചുറ്റി, വലയം ചെയ്തു, സഞ്ചരിച്ചു, ബാധിച്ചു. അലൈഹ, അതിന്മേൽ, അതിന്. ത്വാഇഫ്, ഒരു ബാധ അഥവാ ശിക്ഷാവലയം. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. വഹും, അവർ ആയിരിക്കെ, നാഇമൂൻ, ഉറങ്ങുന്നവർ.

0: എന്നിട്ട് അവർ ഉറങ്ങുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ശിക്ഷ അഥവാ ബാധ അതിൻ്റെ ആ തോട്ടത്തിൻ്റെ മേൽ ബാധിച്ചു. വചനം 20 വാക്കർത്ഥം: ഫഅസ്ബഹത്, അങ്ങനെ അത് പ്രഭാതത്തിലായി, കസ്വരിയും മുറിച്ചെടുക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ഇരുളിയ രാത്രി പോലെ. അങ്ങനെ പ്രഭാതവേളയിൽ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. 19-20 വചനങ്ങളുടെ വിശദീകരണം: രാത്രി അവരെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു വമ്പിച്ച ആപത്ത് ആ തോട്ടത്തിന് ബാധിച്ചു. അത് വമ്പിച്ച ചുഴലിക്കാറ്റായിരുന്നുവെന്നും ഇടിത്തിയോ മറ്റോ ആയിരുന്നുവെന്നും പറയപ്പെടുന്നു, അള്ളാഹുവിനറിയാം. ഏതായിരുന്നാലും തോട്ടം മുഴുക്കെ നശിച്ചുപോയി. കസ്വരീം എന്ന വാക്കിന് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ എന്നും ഇരുട്ടിയ രാത്രി പോലെ എന്നും അർത്ഥം പറയപ്പെട്ടിരിക്കുന്നു. ഫലങ്ങളെല്ലാം നശിച്ചുപോയി എന്ന് ഒന്നാമത്തേതിനും, തോട്ടം കത്തിക്കരിഞ്ഞ് കരിവർണമായി എന്ന് രണ്ടാമത്തേതിനും സാരമായിരിക്കുന്നതാണ്. വചനം 21 വാക്കർത്ഥം: ഫതനാദൗ, എന്നാൽ അഥവാ എന്നിട്ട് അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. മുസ്ബിഹീൻ, പ്രഭാതവേളയിലായിക്കൊണ്ട്.
1: ഫതനാദൗ മുസ്ബിഹീൻ,
0: എന്നാൽ പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. വചനം 22 വാക്കർത്ഥം: അനിഗ്ദു, നിങ്ങൾ കാലത്തു വരുവിൻ എന്ന്. അലാ ഹർസിക്കും, നിങ്ങളുടെ വിള അഥവാ കൃഷിസ്ഥലത്ത്. ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ. സ്വാരിമീൻ, മുറിച്ചെടുക്കുന്നവർ.
1: അനിഗ്ദു അലാ ഹർസിക്കും ഇൻകുന്തും സ്വാരിമീൻ,
0: നിങ്ങൾ ഫലങ്ങൾ മുറിച്ചെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ കാലത്തു വരുവീൻ എന്ന്. വചനം 23 വാക്കർത്ഥം: ഫൻതലഖു, അങ്ങനെ അവർ പോയി. വഹും, അവർ. യതഖാഫതൂൻ, ഒളിച്ച് അഥവാ പതുക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ പതുക്കെ പറഞ്ഞുകൊണ്ടുപോയി. വചനം 24 വാക്കർത്ഥം: അല്ല യദ്ഖുലന്നഹ, നിശ്ചയമായും അതിൽ കടക്കരുതെന്ന്. അൽയൗമ, ഇന്ന്. അലൈക്കും, നിങ്ങളിൽ അഥവാ നിങ്ങളുടെ അടുക്കൽ. മിസ്കീൻ, ഒരു സാധുവും അഥവാ ഒരു പാവപ്പെട്ടവനും.
1: ألا يدخلنها اليوم عليكم مسكين.
0: നിശ്ചയമായും അതിൽ അഥവാ ആ തോട്ടത്തിൽ ഒരു സാധുവും ഇന്ന് നിങ്ങളുടെ അടുക്കൽ പ്രവേശിക്കരുത് എന്ന്. വചനം 25 വാക്കർത്ഥം: വഗദൗ, അവർ കാലത്ത് പോകുകയും ചെയ്തു. അല ഹർദിൻ, മുടക്കം ചെയ്യാൻ. ഉത്സാഹത്തോടെ, കോപത്തോടെ, ഊക്കോടെ. ഖാദിരീൻ, കഴിവുള്ളവരായിക്കൊണ്ട്. സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിയുന്നവരായിക്കൊണ്ട് അവർ കാലത്ത് വരികയും ചെയ്തു. വചനം 26 വാക്കർത്ഥം: ഫലമ്മ റഔഹ, എന്നിട്ട് അവരത് കണ്ടപ്പോൾ. ഖാലു, അവർ പറഞ്ഞു. ഇന്ന ലദാലൂൻ, നിശ്ചയമായും നാം വഴിപിഴച്ചവരാണ്, തെറ്റിപ്പോയവരാണ്.

0: അങ്ങനെ അത് ആ തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിശ്ചയമായും നാം പിഴച്ചവരാകുന്നു. വചനം 27. വാക്കർത്ഥം: ബൽ നഹ്നു, പക്ഷേ നാം, മഹ്റൂമൂൻ, വിലക്കപ്പെട്ടവരാണ്, തടയപ്പെട്ടവരാണ്, നിർഭാഗ്യരാണ്.
1: ബൽ നഹ്നു മഹ്റൂമൂൻ,
0: അത്രയുമല്ല, പക്ഷേ നാം വിലക്കപ്പെട്ടവരാണ് അഥവാ സർവം നഷ്ടപ്പെട്ടവരാണ്. 21 മുതൽ 27 വരെ വചനങ്ങളുടെ വിശദീകരണം. പ്രഭാതമായപ്പോഴേക്കും പരസ്പരം വിളിച്ചും ക്ഷണിച്ചും കൊണ്ട് അവർ പതുക്കെ പുറപ്പെട്ടു. ഇക്കുറി സാധുക്കൾക്ക് തോട്ടത്തിൽ വന്ന് ധർമ്മം വാങ്ങുവാനുള്ള അവസരം ഇല്ലാതാക്കാൻ കഴിയുമെന്ന വിചാരത്തോടെ അവർ ഉത്സാഹപൂർവം തോട്ടത്തിൽ വന്നെത്തി. നോക്കുമ്പോൾ തോട്ടം ആകെ നശിച്ചുപോയിരിക്കുന്നു. നമുക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നൊക്കെ ആദ്യം അവർക്ക് തോന്നി. ഏറെ താമസിയാതെ കാര്യം മനസ്സിലായി. അയ്യോ, നമുക്ക് സർവവും നഷ്ടപ്പെട്ടുവല്ലോ, നാം ഭാഗ്യം കെട്ടവരായല്ലോ, നമ്മുടെ ദുർവിചാരം നമ്മെ അപകടത്തിലാക്കിയല്ലോ എന്നിങ്ങനെ വിലപിക്കുവാൻ തുടങ്ങി. 25 വചനത്തിന് സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിവുള്ളവരായിക്കൊണ്ട് അഥവാ കഴിയുമെന്ന ഭാവത്തിൽ അവർ പോയി എന്നും, ഉദ്ദേശം നിവർത്തിപ്പാൻ വേണ്ടുന്ന കഴിവോടുകൂടി വളരെ ഉത്സാഹപൂർവം പോയി എന്നും മറ്റും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം സാരത്തിൽ പരസ്പരം യോജിക്കുന്നതു തന്നെ. തോട്ടത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോൾ അവർ ഇന്നാ ലദാലൂൻ, നാം വഴിപിഴച്ചവരാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നമുക്ക് വഴിപിഴച്ച് സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നും, സാധുക്കളെ തടയുവാൻ നാം എടുത്ത നടപടി തെറ്റായിപ്പോയി അഥവാ അതിൻ്റെ അനന്തരഫലമാണിത് എന്നും ആകാവുന്നതാണ്. വല്ലാഹു അഅലം. വചനം 28. വാക്കർത്ഥം: ഖാല, പറഞ്ഞു, ഔസതുഹും, അവരിൽ മധ്യമൻ, ഉത്തമൻ അഥവാ മിതമായവൻ. അലം അഖുൽ, ഞാൻ പറഞ്ഞില്ലേ, ലക്കും, നിങ്ങളോട്, ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തതെന്ത്?
1: ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ,
0: അവരിൽ കൂടുതൽ മധ്യമനായ അഥവാ ഉത്തമനായ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്യാത്തതെന്താണ് എന്ന്. വചനം 29. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാന, സ്തുതികീർത്തനം വാഴ്ത്തുന്നു, പരിശുദ്ധമാക്കുന്നു, റബ്ബിന, നമ്മുടെ റബ്ബിന്, ഇന്ന കുന്ന, നിശ്ചയമായും നാം ആയിരിക്കുന്നു, വാലിമീൻ, അക്രമികൾ.

0: അവർ പറഞ്ഞു, നമ്മുടെ രക്ഷിതാവിന് സ്തോത്രകീർത്തനം, അഥവാ അവൻ്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ വാഴ്ത്തുന്നു. നിശ്ചയമായും നാം അക്രമികളായി തീർന്നിരിക്കുന്നു. 28-29 വചനങ്ങളുടെ വിശദീകരണം. അവരുടെ കൂട്ടത്തിൽ കൂടുതൽ മിതത്വവും മര്യാദയും ഉള്ള ഒരാൾ താൻ നേരത്തെ ഉപദേശിച്ചിരുന്ന ഉപദേശം അവർ ചെവിക്കൊള്ളാതിരുന്നതുകൊണ്ട് നേരിട്ട ഭവിഷ്യത്താണ് ഇതെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ കൂറും നന്ദിയും കാണിക്കേണ്ടതാണ്. അവൻ്റെ മഹത്വം പ്രകീർത്തനം ചെയ്യേണ്ടതാണ്. അതിനു പകരം നിങ്ങൾ കൈക്കൊള്ളുവാൻ പോകുന്ന ഈ നിലപാട് നന്നല്ല എന്നൊക്കെ അദ്ദേഹം ഗുണദോഷിച്ചിരുന്നു. തങ്ങൾ ചെയ്തത് അക്രമം തന്നെയാണെന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യം വന്നു. വചനം 30. വാക്കർത്ഥം: ഫഅഖ്ബല, അങ്ങനെ മുന്നിട്ടു, നേരിട്ടു, അഥവാ തിരിഞ്ഞു. ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ചിലരുടെ നേരെ. യതലാവമൂൻ, അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്.
1: فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَلَاوَمُونَ.
0: അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു. വചനം 31. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു, യാ വൈലന, നമ്മുടെ നാശമേ, കഷ്ടമേ. ഇന്ന കുന്ന, നിശ്ചയമായും നാം ആയിരിക്കുന്നു. ത്വാഗീൻ, അതിരു കവിഞ്ഞവർ, അഥവാ ധിക്കാരികൾ.
1: ഖാലു യാ വൈലന ഇന്ന കുന്ന ത്വാഗീൻ.
0: അവർ പറഞ്ഞു, നമ്മുടെ കഷ്ടമേ, നിശ്ചയമായും നാം അതിരു കവിഞ്ഞവരായിരിക്കുന്നു. വചനം 32. വാക്കർത്ഥം: അസ, ആയേക്കാം, റബ്ബുന, നമ്മുടെ റബ്ബ്, അയ്യുബ്ദിലന, നമുക്ക് പകരം തരിക. ഖൈറം മിൻഹ, അതിനേക്കാൾ നല്ലത്, ഉത്തമമായത്. ഇന്ന, നിശ്ചയമായും നാം. ഇല റബ്ബിന, നമ്മുടെ റബ്ബിങ്കലേക്ക്. റാഗിബൂൻ, ആഗ്രഹം സമർപ്പിക്കുന്നവരാണ്, അഥവാ അപേക്ഷിക്കുന്നവരാണ്.

നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകിയേക്കാവുന്നതാണ്. നിശ്ചയമായും നാം നമ്മുടെ റബ്ബിങ്കലേക്ക് ആഗ്രഹം അഥവാ അപേക്ഷ സമർപ്പിക്കുന്നവരാകുന്നു. വചനം 33 വാക്കർത്ഥം: കദാലിക, അപ്രകാരമാണ്, അൽ അദാബു, ശിക്ഷ, വൽ അദാബുൽ ആഖിറത്തി, പരലോക ശിക്ഷയാകട്ടെ, അക്ബർ, ഏറ്റവും വലുത് അഥവാ വമ്പിച്ചത് തന്നെ. ലൗകാനു, അവരായിരുന്നുവെങ്കിൽ, യഅലമൂൻ, അവർ അറിയും.

0: അപ്രകാരമാണ് ശിക്ഷ. പരലോകശിക്ഷയാകട്ടെ കൂടുതൽ വമ്പിച്ചതു തന്നെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. 30 മുതൽ 33 വരെ വചനങ്ങളുടെ വിശദീകരണം. ഇഹത്തിൽ വച്ച് അവർക്ക് അനുഭവപ്പെട്ട ദൈവിക ശിക്ഷയാണിത്. ധിക്കാരികൾക്ക് ഇഹത്തിൽ വച്ച് ലഭിച്ചേക്കുന്ന ശിക്ഷ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വമ്പിച്ചതായിരിക്കും പരലോകത്ത് വച്ച് ലഭിക്കുന്ന ശിക്ഷ. ജനങ്ങൾ
1: വാസ്തവം
0: മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. എന്നാൽ അവർ ഒരിക്കലും ദുശ്ചേതികൾക്ക് വശംവദരാകുമായിരുന്നില്ല എന്ന് സാരം. തോട്ടക്കാരുടെ സംഭവം വിവരിച്ച ശേഷം അവിശ്വാസികളുടെ ഒരു പിഴച്ച ധാരണയ്ക്ക് അള്ളാഹു അടുത്ത വചനങ്ങളിൽ മറുപടി പറയുന്നു. ഞങ്ങളാണല്ലോ തോട്ടങ്ങൾ മുതലായ ധനസമ്പത്തുകൾ ധാരാളമുള്ളവർ. മുസ്ലിങ്ങൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരാണെങ്കിൽ അവർക്കല്ലേ കൂടുതൽ സുഖവും സമ്പത്തും ഉണ്ടായിരിക്കേണ്ടത്? മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെച്ചും ഇതുപോലെ ഇവരെക്കാൾ സുഖസൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുകയില്ല എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. ഇക്കാലത്ത് ചില ആളുകൾ
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8

0: വീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
3: ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ടെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവീകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവീകമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാറൈബഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ.

0: പ്രോഗ്രാം നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു. പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: കിഡ്സ് ടൈം സൂറ അത്തീൻ പാരായണം, ഷെയ്ഖ് മുഹമ്മദ് താഹ അജ്നൈത്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ അത്തീൻ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: وَلَقَدْ أَخَذَ

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും അഞ്ചാമത്തെ അധ്യായം സൂറത്തു മായിദ 12 മുതൽ 17 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാ ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. പീസ് റേഡിയോ ശ്രോതാക്കൾ സ്ഥിരമായി ഖുർആൻ മനഃപ്പാഠമാക്കാനായുള്ള ഒരവസരമായിട്ടാണ് ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 60-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 60-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാ ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 59-ാമത്തെ വചനം പാരായണം ചെയ്തുകൊണ്ട് അടുത്ത ആയത്തിൻ്റെ മനഃപ്പാഠം ആരംഭിക്കാം.

لئن لم ينتهي

0: والمرجفون في المدينة.
1: തൽക്കാലം അതുവരെയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ഫിൽ മദീന അവസാനത്തിൽ ഹ ആയി ഉച്ചരിച്ച് വഖഫ് ചെയ്തത്.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 60-ാമത്തെ വചനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 1-ാം ഭാഗം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ഭാഗങ്ങൾ വരും എപ്പിസോഡുകളിലായി ശ്രോതാക്കൾക്ക് പഠിക്കാവുന്നതാണ്.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസറുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ലിനി അത്തഹ്സീൻ, സൂറ അൽ ബഖറ 95-96 വചനം. അത്തഹ്സീനിൽ പാഠം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകൾ.

പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടാത്ത ജീവിത നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാറുള്ള അബദ്ധങ്ങളും. വലയ്യമൗഹു വലയ്യ സാക്കിന നൂന് ശേഷം യ നൂനിനെ യ എന്ന അക്ഷരത്തിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലയ്യമൗഹു ഇവിടെ നൂന് ശബ്ദമുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യത്തമന്നൗഹു എന്നുള്ള ആ ഒരു പദം യത്തമന്നൗനഹു എന്ന് ഓതിപ്പോകരുത്. ഒരു പക്ഷേ യത്തമന്നൗനഹു നമുക്ക് പരിചയമുണ്ടാവാം. അതുകൊണ്ട് യത്തമന്നൗനഹു അല്ല യത്തമന്നൗഹു. യത്തമന്നൗഹു അബദം ബിമ തൻവീന് ശേഷം ബ തൻവീനിനെ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സാക്കിനായ നൂനോ തൻവീനോ ശേഷം ബ വന്നാൽ അതിനെ മീമാക്കി മാറ്റും. അതാണ് ഇഖ്ലാബ്. അബദം ബിമ ബിമ ഖദ്ദമത് ഐദീഹിം. ഖദ്ദമത് എന്നല്ല, ഖദ്ദമത് ഐദീഹിം. തായിനെ ഖൽഖല ചെയ്യരുത്, അത് ശരിക്കും കേൾക്കുന്ന രൂപത്തിലാവരുത്. ഖദ്ദമത് എന്നല്ല, ഖദ്ദമത് ഐദീഹിം. അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഖദ്ദമത് ഐദീഹിം. ഇവിടെ കേൾക്കുന്ന രൂപം എന്ന് പറയുന്നത് ഖൽഖല ചെയ്തുകൊണ്ടുള്ള ആ രൂപമാണ്. ഖദ്ദമത് എന്നല്ല, ഖദ്ദമത് ഐദീഹിം. ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. വല്ലാഹു അലീമും ബിസ്സാലിമീൻ. വല്ലാഹു അലീമുൻ തൻവീന് ശേഷം ബ തൻവീന് ശേഷം ബ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം. അതാണ് ഇഖ്ലാബ്. മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ അലീമും ബിസ്സാലിമീൻ. ബിസ്സാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസ്സാലിമീൻ ബിസ്സാലിമീൻ എന്നല്ല ബിസ്സാലിമീൻ. വലതജിദന്നഹും വലതജിദന്നഹും നൂന് ശബ്ദമുണ്ട്, മണിക്കണം. അഹ്റസന്നാസി വലതജിദന്നഹും അഹ്റസ. സാക്കിന മീമിന് ശേഷം ഹംസ വരുമ്പോൾ മറ്റൊരു അബദ്ധം കൂടി സാധാരണ വരാറുണ്ട്. വലതജിദന്നഹും മഹ്റസന്നാസി മഹ്റസന്നാസി. അഥവാ ഹംസ പോയി മീമിന് ഫതഹ് കൊടുത്ത് അങ്ങനെ വായിക്കും, അത് ശരിയല്ല. വലതജിദന്നഹും അഹ്റസ. ഇങ്ങനെ തന്നെ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഹ്റസ ഹ സാദ് ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗം, സാദ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. അഹ്റസ സ അഹ്റസന്നാസി അന്നാസി നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. അലാ ഹയാ നിർത്തുമ്പോൾ ഹയാ ഇങ്ങനെ. وَمِنَ الَّذِينَ أَشْرَكُوا وَمِنَ الَّذِينَ أَشْرَكُوا أَشْرَكُوا وَقَفْ ചെയ്യണമെങ്കിൽ ചെയ്യാം. يَوَدُّ أَحَدُهُمْ يَوَدُّ أَحَدُهُمْ أَحَدُهُمْ لَوْ يُعَمَّرُ لَوْ يُعَمَّرُ عَلَى عَيْنَنَا عَيْن തൊണ്ടയുടെ മധ്യഭാഗം. لَوْ يُعَمَّرُ മീമിന് ശദ്ദ് ഉണ്ട്, മണിക്കണം. لَوْ يُعَمَّرُ أَلْفَ سَنَةٍ അൽഫ സന വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അൽഫ സന എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. വമാ ഹുവ ബിമുസഹ്സിഹി വമാ ഹുവ ബിമുസഹ്സിഹി. വളരെയധികം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അധികം ആളുകൾക്കും, പ്രത്യേകിച്ചും മഖ്റജുകൾ അറിയാത്ത, അതുപോലെ തജ്വീദ് നിയമങ്ങൾ അറിയാത്ത, ഈവൻ അറിയുന്ന ആളുകളിൽ പോലും ഇത്തരം പ്രയോഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അബദ്ധം വരും. ഹാഉം ഹാഉം മഹ്റജ് അടുത്താണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. ഇത് ഒരുമിച്ച് വന്നും ചെയ്തു. ബി മുസഹ് ബി മുസഹ് സിഹിഹി ബി മുസഹ് സിഹിഹി. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഒരു പദമാണ് ഇത്. ബിമുസഹ്സിഹി ബിമുസഹ്സിഹി എന്നല്ല ബിമുസഹ്സിഹി. മിനൽ അദാബി അയ്യുഅമ്മർ അയ്യുഅമ്മർ സാക്കിന നൂന് ശേഷം യാ ഇത് ഗം ബിഗുന്ന അയ്യുഅമ്മർ ഐന് ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. അയ്യുഅമ്മർ അയ്യുഅമ്മർ. വല്ലാഹു ബസീറും ബിമ വല്ലാഹു ബസീറും ബസീ സാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം.
ഉയർന്നു നിൽക്കലും ചേർന്ന് നിൽക്കലും രണ്ടും രണ്ട് തരത്തിലാണ്. താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചേർന്ന് നിൽക്കണം. സാദ് ഉയർന്നു നിൽക്കണം, അതാണ്. സാ സൈ സു എസ് സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ കോർത്ത് വരുന്ന രൂപത്തിലല്ല, സാധാരണ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് അത് ഹെവി ആക്കേണ്ടത്. വല്ലാഹു ബസീറുൻ ബസീറുൻ ബിമ, തൻവീന് ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്ന് പറയും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബസീറുൻ ബിമ ബസീറുൻ ബിമ യഅമലൂൻ യഅമലൂൻ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. യഅമലൂൻ, ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ولا يتمنوه ابدا بما قدمت ايديهم

0: സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകളാണ് നാം കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പ്രത്യേകിച്ചും മഖ്റജുകളുടെ ആ ഒരു അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതോടൊപ്പം അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹസീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠനത്തിൽ സൂറത്തുൽ ബഖറ 95-96 വചനം പഠിപ്പിച്ചത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 28 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ മാജിദ് അസ്സമീൽ.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം, പേജ് 521, സാദൽ ഹാമിദി.
3: أعوذ بالله من الشيطان الرجيم.

0: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹർമൈൻ ലൈവ്.

മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറത്തിൽ അങ്കബൂത്തിലെ 50 മുതൽ 69 വരെയുള്ള വചനം പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി.

0: മദീനയിൽ സൂറത്ത് അൻആമിലെ 14 മുതൽ 19 വരെ മഗ്രിബ് നമസ്കാരത്തിൽ നേതൃത്വം നൽകി പാരായണം ചെയ്തത് ഷെയ്ഖ് സലാഹൽ ബുദൈർ. ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ. Tune to reality.
3: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന, വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: അടുത്തതായി കാതോർക്കുന്നത് തഫ്സീർ അമാനി. മലയാളത്തിൽ എഴുതപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് മലയാളികൾ സാക്ഷ്യപ്പെടുത്തിയ മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറിൽ നിന്നും സൂറത്തു ഖലം 10 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്ന് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
2: വചനം 10. വാക്കർത്ഥം: വലാ തുതിഅ, നീ അനുസരിക്കുകയും ചെയ്യരുത്. കുല്ല ഹല്ലാഫിൻ, അധികമായി സത്യം ചെയ്യുന്ന എല്ലാവരെയും അഥവാ ഒരാളെയും. മഹീൻ, നിന്ദ്യനായ നിസ്സാരനായ.
3: വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ,
2: അധികമായി സത്യം ചെയ്യുന്നവനും നിന്ദ്യനുമായ ഒരാളെയും നീ അനുസരിക്കരുത്. വചനം 11. വാക്കർത്ഥം: ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്നവൻ, കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. മഷാഇൻ, നടക്കുന്നവൻ. ബിനമീം, ഏഷണിയുമായി.
3: ഹമ്മാസിൻ മഷാഇൻ ബിനമീം,
2: കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും. വചനം 12. വാക്കർത്ഥം: മന്നാഇൻ, തടസ്സമുണ്ടാക്കുന്ന അഥവാ മുടക്കം ചെയ്യുന്നവൻ. ലിൽ ഖൈർ, നന്മയെ, നല്ല കാര്യത്തെ. മുഅ്തദിൻ, അതിക്രമി, അതിരു കടന്നവൻ. അസീം, മഹാപാപി.
3: മന്നാഇൻ ലിൽ ഖൈറി മുഅ്തദിൻ അസീം,
2: നല്ല കാര്യത്തിന് തടസ്സക്കാരനും അതിക്രമിയും മഹാപാപിയും. വചനം 13. വാക്കർത്ഥം: ഉതുല്ലിൻ, ക്രൂരൻ, ദുഷ്ടൻ. ബഅദദാലിക, അതിനുശേഷം അഥവാ പുറമെ. സനീം, കുപ്രസിദ്ധി നേടിയവൻ. വ്യഭിചാരപുത്രൻ, അന്യകുടുംബത്തോട് ഒട്ടിച്ചേർന്നവൻ.
3: ഉതുല്ലിൻ ബഅദദാലിക സനീം,
2: അതിനു പുറമെ ക്രൂരനും ദുഷ്കീർത്തി നേടിയവനും അഥവാ ശരിയായ പിതാവില്ലാത്തവനും. വചനം 14. വാക്കർത്ഥം: അങ്കാന, അവൻ ആയതിനാൽ. ദാ മാലിൻ, ധനമുള്ളവൻ. വബനീൻ, മക്കളും അഥവാ പുത്രന്മാരും.
3: അങ്കാന ദാ മാലിൻ വബനീൻ,
2: അതെ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ. വചനം 15. വാക്കർത്ഥം: ഇദാ തുത്ല, ഓതിക്കൊടുക്കപ്പെടുന്നതായാൽ. അലൈഹി, അവന്. ആയാതുന, നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. കാല, അവൻ പറയും. അസാത്വീർ, പുരാണങ്ങൾ, പഴങ്കഥകൾ. അൽ ഔവലീൻ, പൂർവികന്മാരുടെ.
3: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാത്വീറുൽ ഔവലീൻ,
2: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ വേദലക്ഷ്യങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ പുരാണകഥകളാണ് അവ എന്ന്. വചനം 16. വാക്കർത്ഥം: സനസിമുഹു, വഴിയെ അടുത്ത് നാം അവന് അടയാളം വെക്കും. അലൽ ഹുർത്തൂം, തുമ്പിക്കൈക്ക് അഥവാ മൂക്കിന്.
3: സനസിമുഹു അലൽ ഹുർത്തൂം,
2: വഴിയെ അവന് നാം ആ തുമ്പിക്കൈക്ക് അഥവാ നീണ്ട മൂക്കിന് അടയാളം വെച്ചേക്കും. വചനം 10 മുതൽ 16 വരെ വിശദീകരണം. അങ്കാനദ മാലിൻ വബനീൻ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ എന്ന വാക്യം ഏതിന് കാരണമായിട്ടാണ് നിലക്കൊള്ളുന്നതെന്ന് പരിശോധിക്കുമ്പോൾ അത് 2-3 പ്രകാരത്തിലാകുവാൻ സാധ്യത കാണാം. ഒന്ന്, 10-ാം വചനത്തിലെ ലാ തുത്യ, നീ അനുസരിക്കരുത് എന്ന നിരോധക്രിയയുമായി ബന്ധപ്പെട്ടതാവാം. മേൽ പ്രസ്താവിച്ച ദുർഗുണങ്ങളുള്ളവർ സ്വത്തും മക്കളും അധികമുള്ളവരാണെന്ന് വെച്ച് അവരെ അനുസരിച്ചു പോകരുത് എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. ഇതാണ് കൂടുതൽ വ്യക്തമായി തോന്നുന്നത്. രണ്ട്, മേൽക്കണ്ട ദുർഗുണങ്ങൾ അവരിൽ ഉണ്ടായിത്തീരുവാനുള്ള കാരണമാവാം. അതായത്, ഇത്രയും നികൃഷ്ടമായ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകുവാൻ കാരണം അവർക്ക് കുറേ സ്വത്തും മക്കളും ഉണ്ടെന്നുള്ളതാണ്. മൂന്ന്, 15-ാം വചനത്തിലെ ഖാല, അവൻ പറയും എന്ന ക്രിയയുമായി ബന്ധപ്പെട്ടതുമാവാം. ചിലർ അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേദവാക്യങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അത് പഴഞ്ചൻ വർത്തമാനമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു തള്ളുവാൻ കാരണം അവർക്ക് ധനവും മക്കളും ഉണ്ടെന്നുള്ളതാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അള്ളാഹുവിന്റെ ആയത്തുകളെ വ്യാജവും പഴഞ്ചനുമാക്കി തള്ളുന്ന ദുഷ്ടന്മാരുടെ 8-9 സ്വഭാവങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു എടുത്തുകാട്ടിയിരിക്കുന്നത്. അവയിലേതെങ്കിലും ഒന്നു മാത്രം ഒരാളിൽ ഉണ്ടായാൽ തന്നെ അതവനെ അങ്ങേയറ്റം ദുഷിപ്പിക്കുവാൻ പോരുന്നതാണെന്ന് കാണാം. എന്നിരിക്കെ എല്ലാം കൂടി ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം അവൻ പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപിയാണെങ്കിലും യഥാർത്ഥത്തിൽ പൈശാചിക സ്വഭാവിയായിരിക്കും. അവൻ നന്നായിത്തീരുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് പിന്നെ അവകാശമില്ല. മാത്രമല്ല, അവനുമായി സഹവാസബന്ധം പുലർത്തുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ചെയ്യും. സ്ഥാനത്തും അസ്ഥാനത്തും സത്യം ചെയ്യുന്ന പതിവ് കളവു പറയുന്നവരുടെ ലക്ഷണമാകുന്നു. നേരായ കാര്യത്തിൽ പോലും അത്യാവശ്യഘട്ടത്തിലല്ലാതെ സത്യം ചെയ്യുന്നത് നന്നല്ല. അധികമായി സത്യം ചെയ്യാൻ മുതിരുന്നവരുടെ ഉദ്ദേശ്യം തങ്ങൾ പറയുന്ന കാര്യം ശ്രോതാവിനെക്കൊണ്ട് വിശ്വസിപ്പിക്കലായിരിക്കുമല്ലോ. തങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് വിശ്വാസമില്ലെന്ന് അവർക്കു തന്നെ തോന്നിയിട്ടുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. തുടർന്നു പറഞ്ഞിട്ടുള്ള ദുർഗുണങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണത്തിന്റെ ആവശ്യം കാണുന്നില്ല. അതിനു പുറമെ കുപ്രസിദ്ധി നേടിയവനും ബഅദദാലിക സനീയും എന്നുള്ള അവസാനത്തെ വിശേഷണം മേൽപ്പറഞ്ഞ എല്ലാ ദുർഗുണങ്ങൾക്കും മകുടം ചാർത്തുന്ന ഒന്നത്രേ. ഇബ്നു കസീർ റഹിമഹുല്ല പ്രസ്താവിക്കുന്നതുപോലെ, സനീം എന്ന വാക്കിന്റെ അർത്ഥം നീചത്വത്തിൽ കുപ്രസിദ്ധി നേടിയവൻ എന്നാണെങ്കിലും വ്യഭിചാരത്തിൽ ജനിച്ചത് നിമിത്തം സ്വന്തം തറവാടില്ലാതെ ഏതെങ്കിലും ഒരു തറവാട്ടിലെ വ്യക്തിയുമായി പിതൃപുത്രബന്ധം സ്ഥാപിക്കപ്പെട്ടവൻ അഥവാ ജാരസന്താനം എന്ന ഉദ്ദേശത്തിലാണ് ആ പദം അധികം ഉപയോഗിക്കപ്പെടാറുള്ളത്. ജാരസന്താനമായി ജനിച്ചത് അവന്റെ കുറ്റമല്ലെങ്കിലും ചീത്തയായ ബീജത്തിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് മേൽ പ്രസ്താവിച്ചതുപോലുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമായിരിക്കും. ഒരുപക്ഷേ പ്രകടമായില്ലെങ്കിലും അവനുള്ള കാലത്തോളം നീങ്ങിപ്പോകാത്ത ഒരു ദുഷ്കീർത്തിയാണല്ലോ അത്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് പോലെ ഇത് വലീദ് ബിൻ മുഗീറയെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നാലും അല്ലെങ്കിലും ശരി, ഇത്തരക്കാരെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും പാടില്ലെന്നത്രേ അള്ളാഹു ഈ വചനങ്ങളിൽ ഉപദേശിക്കുന്നത്. അള്ളാഹുവിന്റെ വചനങ്ങളും സന്ദേശങ്ങളും ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവ പഴഞ്ചനാണെന്നും കെട്ടുകഥകളാണെന്നും പറഞ്ഞ് ധിക്കരിക്കുവാനും പരിഹസിക്കുവാനും ധാർഷ്ട്യം കാണിക്കുന്ന ഇത്തരക്കാരെ അടുത്ത ഭാവിയിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുകയും എല്ലാവർക്കും പരസ്യമായി കാണത്തക്ക വിധം സ്ഥിരമായ ഒരു അടയാളം അവരുടെ മുഖത്ത് അഥവാ മൂക്കത്ത് അടയാളപ്പെടുത്തി അപമാനിക്കുകയും ചെയ്യുമെന്ന് അവസാനമായി 16-ാം വചനത്തിൽ താക്കീത് ചെയ്യുന്നു. ആ നീണ്ട മൂക്ക് എന്ന അർത്ഥത്തിൽ പരിഹാസപൂർവം പ്രയോഗിച്ചതത്രേ തുമ്പിക്കൈ അൽ ഖുർത്തൂം എന്ന വാക്ക്. വചനം 17, വാക്കർത്ഥം: ഇന്ന ബലൗനാഹും, നിശ്ചയമായും നാം അവരെ പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. കമ ബലൗന, നാം പരീക്ഷണം ചെയ്തതുപോലെ. അസ്ഹാബൽ ജന്നത്തി, തോട്ടക്കാരെ. ഇദ് അഖ്സമു, അവർ സത്യം ചെയ്ത സന്ദർഭം. ലയസ്രിമുന്നഹ, നിശ്ചയമായും അവർ അത് മുറിച്ചെടുക്കും അഥവാ ഫലം പറിക്കും എന്ന്. മുസ്ബിഹീൻ, അവർ പ്രഭാതവേളയിലായിരിക്കെ.

0: നാം ആ തോട്ടക്കാരെ പരീക്ഷണം നടത്തിയതുപോലെ ഇവരെയും നാം പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. അതായത്, പ്രഭാതവേളയിലായിരിക്കെ തങ്ങൾ നിശ്ചയമായും അത് അഥവാ തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം. വചനം 18, വാക്കർത്ഥം: വലാ യസ്തസ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. 17-18 വചനങ്ങളുടെ വിശദീകരണം. ഈ വചനങ്ങളിൽ ഉദാഹരിച്ചു പറഞ്ഞ തോട്ടക്കാർ ഏതാണെന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധ്യമല്ല. യമനിലുള്ള ഒരു തോട്ടക്കാരെപ്പറ്റിയാണെന്നും അറബികൾക്ക് അവരെക്കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നുവെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചു കാണുന്നു. സംഭവത്തിൻ്റെ സാമാന്യ രൂപം ഇപ്രകാരമാകുന്നു. സദ്വൃത്തനും ഉദാരശീലനുമായിരുന്ന ഒരാളുടേതായിരുന്നു തോട്ടം. തോട്ടത്തിലെ ഫലങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരംശം അദ്ദേഹം സാധുക്കൾക്ക് ദാനം കൊടുക്കുക പതിവായിരുന്നു. ഫലം പറിച്ചെടുക്കുന്ന അവസരത്തിൽ അതിനുവേണ്ടി പാവങ്ങളും ദരിദ്രന്മാരും ഒരുമിച്ചു കൂടുമായിരുന്നു. പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ രംഗത്തു വന്നു. പിതാവിൻ്റെ നില തുടരുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. രാത്രി വെളുപ്പാം കാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കുവാൻ അവർ ഗൂഢമായി തമ്മിൽ പറഞ്ഞുറച്ചു. അങ്ങനെ അവർ തോട്ടത്തിൽ ചെന്നു നോക്കുമ്പോൾ തോട്ടമതാ ഒരത്യാഹിതം ബാധിച്ച് നിശേഷം നശിച്ചുപോയിരിക്കുന്നു. അവർ തീരാ ദുഃഖത്തിലും സങ്കടത്തിലുമായിത്തീർന്നു. ഇതാണ് ചുരുക്കം. സംഭവത്തിൻ്റെ രൂപവും അതിലടങ്ങിയ പാഠവും ഖുർആന്റെ വാക്യങ്ങളിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ്. എന്നിരിക്കെ തോട്ടം എവിടെയായിരുന്നുവെന്നും മറ്റും അറിയുന്നതിൽ പ്രത്യേക പ്രയോജനമൊന്നുമില്ല. വലാ യസ്തസ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല എന്ന വാക്യം രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒന്ന്, അതികാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കണമെന്ന് അവർ തമ്മിൽ പറഞ്ഞുറച്ചപ്പോൾ ഇൻഷാ അള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നോ മറ്റോ അവർ പറയുകയുണ്ടായില്ല. തങ്ങളുടെ ഉദ്ദേശം നടപ്പിൽ വരുത്തുവാൻ തങ്ങൾക്ക് തന്നെ കഴിയുമെന്ന് അവർ ധരിച്ചു കളഞ്ഞു. അഥവാ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടായില്ല എന്ന് സാരം. വ്യാഖ്യാതാക്കളിൽ അധികപക്ഷവും ഈ വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. രണ്ട്, സാധുജനങ്ങൾക്ക് അല്പഭാഗമെങ്കിലും ഒഴിവാക്കിക്കൊടുത്ത് ബാക്കി തങ്ങൾക്ക് എടുക്കാമെന്ന് നിശ്ചയിക്കാതെ മുഴുവൻ ഫലങ്ങളും തങ്ങൾ തന്നെ എടുക്കുമെന്നായിരുന്നു അവരുടെ തീരുമാനം.
1: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് തഫ്സീർ അമാനി. സൂറത്തു ഖലം 10 മുതൽ 18 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ശ്രോതാക്കൾ കേട്ടത്.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് ദല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ. وَلَقَدْ أَرْسَلْنَا فِيهِمْ مُنذِرِينَ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 71-ാമത്തെയും 72-ാമത്തെയും വചനങ്ങളാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 70-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. 71-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വലഖദ് ദല്ല, തീർച്ചയായും വഴി പിഴക്കുകയുണ്ടായിട്ടുണ്ട്. ഖബ്ലഹും, അവരുടെ മുമ്പ്, അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ അധികവും. അഥവാ ഈ പ്രവാചകൻ്റെ അഭിസംബോധിതരായ മക്കയിലെ മുശ്രിക്കുകളോട് അള്ളാഹു പറയുകയാണ്, ഇവരുടെ മുമ്പ് പൂർവീകരിൽ അധിക പേരും വഴിപഴവിലായിട്ടുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഖാല തആല മുഖവ്വിഫൻ ലിൽ മുശ്രിക്കീന വ മുദക്കിറൻ ലഹും. അള്ളാഹു പറയുന്നു, മുശ്രിക്കീങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടും അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബി ആഖിബത്തി ദാലീന ഖബ്ലഹും, തങ്ങൾക്ക് മുമ്പുണ്ടായ വഴിപിഴച്ച ആൾക്കാരുടെ പര്യവസാനം, ആ ജനതയുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് അവർ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അതാണ് വലഖദ് ദല്ല, തീർച്ചയായും വഴി പിഴക്കുകയുണ്ടായിട്ടുണ്ട്. ഖബ്ലഹും, ഇവരുടെ മുമ്പ്, അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ അധിക പേരും. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫഫി ഹാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തായ വചനത്തിലുണ്ട് തഅ്കീദു ദലാലി മൻ ഖാലഫ റുസുൽ അലൈഹി മുസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാർക്ക് എതിർനിന്ന ആളുകൾ, പ്രവാചകന്മാരോട് എതിർത്ത് നിന്ന ആളുകൾ, അവർ വഴികേടിൽ തന്നെയായിരുന്നു എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ്. അതേപോലെ തന്നെ വഫീഹാ തസ്ലിയത്തു നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനിയെ ആശ്വസിപ്പിക്കൽ കൂടി ഈ വചനത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകരെ, താങ്കളെ മാത്രമല്ല, ഏതൊരു പ്രവാചകൻ തൻ്റെ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടോ, പൂർവ്വ പ്രവാചകന്മാരെല്ലാം തന്നെ തങ്ങളുടെ ജനങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങളും എതിർപ്പുകളും നിഷേധവും അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ബഹുഭൂരിഭാഗം ആളുകളും അപ്രകാരം നിഷേധികളായിരുന്നു, വഴികേടിലായിരുന്നു എന്ന്

താങ്കളുടെ ജനത ആദ്യത്തെ നിഷേധികളോ അല്ലെങ്കിൽ വഴികേടിൽ ആയവരോ അല്ല. ബൽ ഖദ് ദല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ, താങ്കളുടെ ജനതയ്ക്ക് മുമ്പുള്ളവരും അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും വഴികേടിലായിരുന്നു, വഴിപിഴച്ചവരായിരുന്നു. മാത്രമല്ല, അവരിലും സന്മാർഗം പ്രാപിച്ചവരുണ്ട് എന്ന് ഈ വചനം വ്യക്തമാക്കുന്നുണ്ട്. അവരെല്ലാവരും വഴികേടിലാണെന്നല്ല അള്ളാഹുവിൻ്റെ വചനം. യഅനി ലാ കുല്ലുഹും ഫഇന്ന മിനൽ അവ്വലീന മനിഹ്തദ, പൂർവീകരിൽ എല്ലാവരും, അവരിൽ ആരും തന്നെ സന്മാർഗം പ്രാപിച്ചവരായിരുന്നില്ല എന്നല്ല അള്ളാഹുവിൻ്റെ വചനം. മറിച്ച് അവരിൽ സന്മാർഗം പ്രാപിച്ചവരുണ്ട്. വലാക്കിൻ അക്സറഹും ദല്ല ഹത്താ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ ബഹുഭൂരിഭാഗവും വഴികേടിലായിരുന്നു. പ്രവാചകൻ്റെ വചനത്തിൽ കാണാം, ഉരിലത് അലൈഹിൽ ഉമം, പൂർവ സമൂഹങ്ങൾ തൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അവിടുന്ന് പറയുന്നു, റഅയ്തു നബിയ വമഅഹു അർറഹ്തു, ഞാൻ ഒരു നബിയെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സംഘമുണ്ട്. വൻ നബിയ വമഅഹു അർറജുലു വർറജുലാൻ, മറ്റൊരു പ്രവാചകനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആളുകളെയാണ് കാണാൻ സാധിച്ചത്, അനുയായികളെ. വൻ നബിയ, മറ്റൊരു പ്രവാചകനെ ഞാൻ കണ്ടു. വലൈസ മഅഹു അഹദുൻ, ആ പ്രവാചകൻ്റെ കൂടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, അനുയായികളായി ഒരാളെപ്പോലും ലഭിച്ചിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിൽ 220 374 എന്നീ രണ്ട് ഹദീസുകളിലായി ഈ വചനം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അക്സറുൽ അവ്വലീൻ എന്ന പ്രയോഗത്തിൽ പല മുഫസ്സിരീങ്ങളും പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ഇതിൽ ബഹുഭൂരിഭാഗത്തെ നോക്കിക്കൊണ്ട് സത്യത്തെയും അസത്യത്തെയും മനസ്സിലാക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ വചനം അക്സറുൽ അവ്വലീൻ എന്നാണ്. പൂർവീകരിൽ, അവ്വലീങ്ങളിൽ അധിക പേരും വഴികേടിലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ നോക്കിക്കൊണ്ട് ഇത്രയും ആളുകൾ വഴിപഴച്ചു പോകുമോ, ഇവരെല്ലാവരും നരകത്തിൻ്റെ അവകാശികളായി മാറുമോ, അങ്ങനെ ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ട് അതാണ് സത്യം എന്ന് വിലയിരുത്താൻ ന്യായമില്ല എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം ഇബ്നു ആഷൂർ റഹ്മഹുള്ള വിശദീകരിക്കുന്നു, ലിഅല്ല യഗ്തറ ദുഅഫാഉൽ ഉഖൂലി ബികസ്റത്തിൽ മുശ്രിക്കീന, വളരെ ചിന്താശേഷി കുറഞ്ഞ ആളുകൾ മുശ്രിക്കീങ്ങളുടെ ആധിക്യം കണ്ടുകൊണ്ട് അവർ വഞ്ചിതരാവാതിരിക്കാൻ. അതിനാണ് അള്ളാഹു അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ ഭൂരിഭാഗം ആളുകളും എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ വലാ യഅതസു ബിഹാ ലിയഅലമു അന്ന കസ്റത്തുൽ അദദി ലാ തുബറിറു ദലാലദ്ദാലീൻ. അതുപോലെ തന്നെ ഖുറൈശികൾ, മുശ്രിക്കുകൾ തങ്ങളുടെ ആധിക്യം കണ്ടുകൊണ്ട്, തങ്ങൾ ഒരുപാട് പേരുണ്ട് എന്ന് കണ്ടുകൊണ്ട് തങ്ങളാണ് സത്യത്തിൽ, തങ്ങളാണ് പ്രതാപവാന്മാർ എന്നും മനസ്സിലാക്കാതിരിക്കാൻ. അതാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ അക്സറുൽ അവ്വലീൻ, പൂർവീകരിൽ ബഹുഭൂരിഭാഗം ആളുകളും എന്ന് പറഞ്ഞത്. മാത്രമല്ല, വഴികേടിൽ ആയ ആളുകൾ അവരുടെ എണ്ണസംഖ്യ കൊണ്ട് അവരുടെ മാർഗം ശരിയാകും എന്ന് വിലയിരുത്താൻ സാധ്യമല്ല. അതേപോലെ തന്നെ ന്യൂനപക്ഷം ആണ് എന്നതുകൊണ്ടോ അതാണ് സത്യം എന്നും വിലയിരുത്താൻ സാധ്യമല്ല. അള്ളാഹു സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ വചനത്തിൽ പറയുന്നു, ഖുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, നബിയെ പറയുക, സത്യവും അല്ലെങ്കിൽ ഉത്തമമായതും ചീത്തയായതും ഒരുപോലെയാവുകയില്ല. ഖബീസും തൊയ്യിബും, മ്ലേച്ഛമായതും വിശിഷ്ടമായതും ഒരുപോലെയാവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ദുഷിച്ചതിൻ്റെ മ്ലേച്ഛതയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും. അതുകൊണ്ട് കുറേ ഉണ്ട്, ധാരാളമുണ്ട്, ധാരാളം അനുയായികളുണ്ട് എന്ന് നോക്കിക്കൊണ്ട് അവർ സത്യത്തിലാണെന്ന് വിലയിരുത്തുന്നത് ഒരിക്കലും ബുദ്ധിപരമല്ല എന്ന് അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനം വിശദീകരിക്കുന്നിടത്ത്, വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. തുടർന്ന് 72-ാമത്തെ വചനം, വലഖദ് അർസൽനാ ഫീഹിം മൂദിരീൻ, വലഖദ് അർസൽനാ,

0: തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്. ഫീഹിം അവരിൽ മൂദിരീൻ താക്കീതുകാരെ. അല്ലാഹു തൻ്റെ ദാസന്മാരോട് കാണിക്കുന്ന അങ്ങേ അറ്റത്തെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് താക്കീതുകാരെ അയക്കാതെ അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന കാര്യം. ഏതൊരു സമൂഹത്തെയും തങ്ങളിലേക്ക് താക്കീതുകാരെ അല്ലെങ്കിൽ മുന്നറിയിപ്പുകാരെ നിയോഗിച്ചതിന് ശേഷം മാത്രമേ അവരെ അല്ലാഹു ശിക്ഷിക്കുകയുള്ളൂ. ആ താക്കീതുകാരെ ധിക്കരിക്കുമ്പോൾ, അവരെ നിഷേധിക്കുമ്പോൾ അത്തരം സമൂഹമാണ് ശിക്ഷിക്കപ്പെടാറുള്ളത്. സൂറത്തുൽ ഇസ്രായിലെ 15-ാമത്തെ വചനത്തിൽ കാണാം, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. വമാ കുന്നാ മുഅദ്ദിബീന, നാം ശിക്ഷിക്കുന്നവരല്ല. ഹത്താ നബ്അസ, നാം നിയോഗിക്കുന്നതുവരെ. റസൂല, ദൂതനെ. ഏതൊരു സമൂഹത്തെയും അവരിലേക്ക് ദൂതനെ നിയോഗിച്ചതിന് ശേഷമാണ് അല്ലാഹു ആ ദൂതനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ ആ സമൂഹത്തെ ശിക്ഷിക്കാറുള്ളത്. മാത്രമല്ല സൂറത്തുൻ നിസാഇൽ കാണാം 165-ാമത്തെ വചനത്തിൽ, റസൂലൻ മുബശ്ശിരീന വ മുദിരീന ലിഅല്ലാ യകൂന ലിന്നാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും താക്കീതുകാരായിക്കൊണ്ടും ദൂതന്മാരെ അയക്കുന്നു. ലി അല്ലാ യകൂന ലിന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മേൽ ഇല്ലാതിരിക്കാൻ. ഹുജ്ജത്തുൻ, ഒരു ന്യായവും. ബഅദ റുസുൽ, ദൂതന്മാരെ അയച്ചതിന് ശേഷം. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ല, ഞങ്ങളോട് ഈ കാര്യം ആരും മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് ഒരു കാരണവശാലും മനുഷ്യർക്ക് അല്ലാഹുവിൻ്റെ മേൽ ഒരു ന്യായീകരണവും പറയാൻ ഇല്ലാതിരിക്കാൻ. വക്കാൻ അല്ലാഹു അസീസൻ ഹക്കീമ, അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞാനിയുമാകുന്നു. തുടർന്ന് 73-ാമത്തെ വചനത്തിൽ പറയുന്നു, ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുദരീൻ. ഫൻദുർ, എന്നിട്ട് നോക്കുക. കൈഫ കാന, എങ്ങനെയായി, എങ്ങനെയുണ്ടായി. ആഖിബത്തുൽ മുദരീൻ, താക്കീതു ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം. ഏതൊരു സമൂഹത്തിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരെ ധിക്കരിച്ച, നിങ്ങൾ അല്ല നിയോഗിച്ചവരല്ല, നിങ്ങൾ കളവ് പറയുന്നവരാണ് തുടങ്ങിയ ജൽപ്പനങ്ങൾ ജൽപ്പിച്ച ആളുകൾക്ക് അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നു. ഇവിടെ ഫൻദുർ എന്ന ആ പദപ്രയോഗത്തിൽ നിന്ന് കണ്ണുകൊണ്ട് നോക്കാനല്ല അല്ലാഹുവിൻ്റെ നിർദ്ദേശം, മറിച്ച് ചിന്തിച്ചു നോക്കാൻ. ഖുർആനിൽ ഈ അർത്ഥത്തിൽ ഫൻദുർ എന്ന പ്രയോഗം വേറെയും പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. മാത്രമല്ല മുഫസ്സിറീങ്ങൾ പറയുന്നു, അല്ലദീന അസ്വറു അല തമസ്സുഖി ബിമാ അലൈഹി ആബാഉഹും, തങ്ങളുടെ പിതാക്കന്മാർ സ്വീകരിച്ചിരുന്ന തെറ്റായ ജീവിതത്തിൽ, അന്ധവിശ്വാസത്തിൽ അള്ളിപ്പിടിച്ച് ജീവിച്ചിരുന്ന ആളുകൾ. വറഫദു, അവർ കൈയൊഴിക്കുകയും ചെയ്തു, അവർ ഒഴിവാക്കുകയും ചെയ്തു. ഇത്തിബാ അറുസുലി റബ്ബിഹിം, തങ്ങളിലേക്ക് നിയോഗിച്ചയച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ നിയോഗിച്ചയച്ച ദൂതന്മാരെ അവർ കൈയൊഴിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. അത്തരം ആളുകളോട് അല്ലാഹു ചോദിക്കുന്നു, ഫൻദുർ, നിങ്ങൾ നോക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുൻദിരീൻ, കൈഫ കാന, എങ്ങനെയായിരുന്നു. ആഖിബത്തുൽ മുൻദിരീൻ, താക്കീർ ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം. ഫൻദുർ അയ്യുഹൽ മുഖാത്തബ് ഔ അയ്യുഹ സാമിഅ, അള്ളാഹുവിൻ്റെ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്നു, ഹേ അഭിസംബോധിതരെ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരെ, നിങ്ങൾ നോക്കുക, ചിന്തിച്ചു നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ, താക്കീത് ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്, അഥവാ എന്ത് ശിക്ഷയാണ് കൊടുത്തത് എന്നല്ല അല്ലാഹുവിൻ്റെ ചോദ്യം. മറിച്ച് എങ്ങനെയായിരുന്നു അവർക്കുണ്ടായിരുന്ന ശിക്ഷ? പല മുഫസ്സിരീങ്ങളും കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണെന്ന് വിശദീകരിക്കുന്നു. മാദാ കാന ആഖിബത്തുൽ മുൻദരീൻ എന്നല്ല അള്ളാഹുവിൻ്റെ പ്രയോഗം. അതിൽ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് അത് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ആ നിലയിൽ അതാണ് പരാമർശിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അഥവാ സൂറത്തുൽ അങ്കബൂത്തിൽ പറഞ്ഞതുപോലെ വളരെ ഭീകരമായ, വളരെ കഠിനമായ ശിക്ഷയായിരുന്നു അവർക്ക് അള്ളാഹു നൽകിയിരുന്നത്. സൂറത്തുൽ അങ്കബൂത്തിലെ 40-ാമത്തെ വചനത്തിൽ കാണാം, ഫകുല്ലൻ അഖദ്ന ബിദംബിഹി ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ വമിൻഹും മൻ അഖദ്തുഹു സ്വൈഹ وَمِنْهُمْ مَنْ أَخَذَتْهُ الصَّيْحَةُ وَمِنْهُمْ مَنْ خَسَفْنَا وَمِنْهُمْ مَنْ خَسَفْنَا بِهِ الْأَرْضَ وَمِنْهُمْ مَنْ أَغْرَقْنَا فَكُلًّا يَلَّاوَرَيُمْ أَخَذْنَا بِذَنْبِهِ അവരുടെ തെറ്റ് കൊണ്ട്, പാപം കൊണ്ട് നാം പിടികൂടി സൃഷ്ടിച്ചു. ഫമിൻഹും എന്നാൽ അവരിലുണ്ട്, മൻ അർസൽന അലൈഹി ഹാസിബ നാം ചരൽ വർഷം നടത്തിയവർ, കല്ല് മഴ അയച്ചവർ. വമിൻഹും അവരിലുണ്ട്, മൻ അഖദ്തു ഹുസ്വൈഹ നാം അവരെ അട്ടഹാസം കൊണ്ട്, ഘോര ശബ്ദം കൊണ്ട് പിടികൂടി, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവർ അവരിലുണ്ട്. വമിൻഹും അവരുണ്ട്, മൻ ഖസഫ്ന ബിഹിൽ അർദ് നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞവർ. വമിൻഹും അവരിലുണ്ട്, മൻ അഗ്റഖ്ന മുക്കി നശിപ്പിച്ചവർ, മുക്കിക്കൊന്നവർ. അഥവാ തങ്ങളുടെ പാപങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള ശിക്ഷകൾക്ക് അവർ അർഹരായത്. പൂർവ്വ സമൂഹത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ഫിർഔൻ അവൻ്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സമൂഹത്തെ അള്ളാഹു ഘോരമായ ശബ്ദം കൊണ്ട് ശിക്ഷിച്ചു. അതുപോലെ തന്നെ മറ്റു പല സമൂഹങ്ങളെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു, ചരൽ വർഷം കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഫിൽ ആയത്തിൽ കരീമ തൻബീഹുൽ ആഖിൽ, ഈ വചനത്തിൽ ബുദ്ധിമാന്മാരെ അള്ളാഹു ഉണർത്തുന്നു. ഇലൻ നദ്റി ഫി അവാഖിബിൽ മുകദ്ദിബീൻ, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ നിഷേധിച്ചവരുടെ പര്യവസാനം എപ്രകാരമാണെന്ന് ചിന്തിക്കാൻ വേണ്ടി. വകദാലിക നദ്റു ഫി അവാഖിബിൽ മുജീബീൻ, പ്രവാചകന്മാർക്ക് ചെവി കൊടുത്ത, അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചവർക്കുണ്ടായ അവരുടെ ശുഭപര്യവസാനം, അവർക്കുണ്ടായ നല്ല അന്ത്യം അതും എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ. ഫഇന്നൽ ഇൻസാന മഅമൂറുൻ ബിൻ നദ്റി ഫി ഹാഉലാഇ ഫി ഹാലി ഹാഉലാഇ വഹാഉലാ, ഈ പ്രവാചകന്മാരെ നിഷേധിച്ചവരുടെയും അതേപോലെ തന്നെ പ്രവാചകന്മാർക്ക് വഴിപ്പെട്ട് ജീവിച്ചവരുടെയും പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് കൃത്യമായ ഗുണപാഠം ഉൾക്കൊള്ളാൻ സാധിക്കും. ഫഇദാ നളറ ഫീ അവാഖിബിൽ മുജീബീൻ, പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിയവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, വ അന്നഹാ അവാഖിബുൻ ഹമീദ, വളരെ സ്തുത്യർഹമായിരുന്നു അവരുടെ പര്യവസാനം. സ്വാറ മിൻഹും വ ഇദാ നളറ ഇലാ അവാഖിബിൽ മുകദ്ദിബീൻ ഹദറ മിൻഹും വബ്തഅദ അൻഹും, പ്രവാചകന്മാരെ ധിക്കരിച്ചവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവരിൽ നിന്ന് അകലാൻ, അവരുടെ മാർഗത്തിൽ നിന്ന് ജാഗ്രത പാലിക്കാൻ തീർച്ചയായും ബുദ്ധിമാന്മാരായ മനുഷ്യർ തയ്യാറാകും. അതാണ് അള്ളാഹുവിൻ്റെ വചനം. ഫൻദുർ, നീ നോക്കുക, കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ, താക്കീർ ചെയ്യപ്പെട്ടവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിക്കൊണ്ട്, അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പീസ് ഖുർആൻ റേഡിയോയിലൂടെ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون.

أبلغكم رسالات ربي وأنا لكم ناصح أمين.

0: وهو خير الحاكمين.
1: ما شاء الله بارك الله فيكم. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ദർ.
2: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
3: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
2: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. സൂറ അൽ ആയില പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറ അൽ ആല പാരായണം ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ഓരോ ജുസ് വീതം കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: بسم الله الرحمن الرحيم.
1: سأل سائل بعذاب واقع للكافرين.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഇനി മനഃപാഠം, പേജ് 523, 1 മുതൽ 30 വരെ. സഅദ് അൽ ഗാമിദി.

0: മനഃപാഠം സമാപിക്കുന്നു. പേജ് 523, 1 മുതൽ 30 വരെ മനഃപാഠത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സാദൽ ഹാമിദി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ജിന്നിന്റെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ജലീൽ.

0: വളരെ അധികം ശ്രോതാക്കൾ പീസ് റേഡിയോ അവലംബമാക്കിക്കൊണ്ട് ഖുർആൻ മനഃപാഠമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്.
1: അതെ, തീർച്ചയായും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 60-ാമത്തെ വചനമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്.
0: പതിവ് പോലെ ഇന്നും ഹിഫ്ളുൽ ഖുർആനിൽ ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 60-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 59-60 ആയത്തുകൾ ആദ്യം ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.
3: أعوذ بالله من الشيطان الرجيم

قليلا لنغرينك بهم ثم لا يجاورونك فيها إلا قليلا

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ആമീൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഹിഫ്ളുൽ ഖുർആന്റെ വളരെ ഹൃദ്യമായ ഒരു എപ്പിസോഡാണ് അവസാനിച്ചിരിക്കുന്നത്.
1: സൂറത്തു അഹ്സാബിലെ 60-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്.
2: ഇന്ന് നമ്മോട് ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് 1000-ക്കണക്കിന് വീഡിയോ ഓഡിയോ 100-ക്കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ്

0: അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 99, 100, 101 വചനം. ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 98 ആയത്തുകൾ വരെയാണ് നമ്മൾ പഠിച്ചത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം തന്നെ പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 99, 100, 101 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്.

ولقد أنزلنا ولقد دالنا قلقلة جينا شريكم كلكنا أنزلنا نوننا أبيكتما كمانيكنا إخفا بغنى أنزلنا أنزلنا إليك إبدا نيتنا മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് അൻസൽന, ശേഷം ഇലൈക ഹംസ, അലിഫിന് ശേഷം ഹംസ വേറെ വേറെ വേറെ പദത്തിലാണ്. അതാണ് മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ആയാതിൻ ബയ്യിനാത്ത്, ആയാതിൻ തൻവീന് ശേഷം ബ, സാക്കിന നൂനോ അല്ലെങ്കിൽ തൻവീനോ ശേഷം ബ വന്നാൽ തൻവീനിനെ അല്ലെങ്കിൽ ആ നൂനിനെ മീമാക്കി മാറ്റും. അതാണ് ഇഖ്ലാബ്, മാറ്റി മറിക്കുക. തൻവീനിനെ ഇവിടെ മീമാക്കി മാറ്റുന്നു. അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ആയാതിൻ ബയ്യിനാത്ത്. ഇനി നിർത്തുക, ബയ്യിനാത്ത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. നീട്ടുമ്പോൾ വമാ യക്ഫുറു ബിഹാ, വമാ യക്, യക് കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വമാ യക്ഫുറു ബിഹാ, യക്ഫുറു ബിഹാ ഇല്ലൻ. ഇവിടെയും നേരത്തെ പറഞ്ഞതേപോലെ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ബിഹാ ഇല്ലൽ ഫാസിഖൂൻ, ഫാസിഖൂൻ. അവ കുല്ലമാ ആഹദു അഹ്ദൻ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇവിടെ. ആഹദു, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ തൊട്ട് താഴെ, മഖ്റജുകൾ അടുത്താണ്. അതുമാത്രമല്ല ഒരേ രൂപത്തിലുള്ള രണ്ട് പദം ആഹദു അഹ്ദൻ, സെയിം പദങ്ങളാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ മഖ്റജുകൾ മാറാതെ ഉച്ചരിക്കണം. ആഹദു അഹ്ദൻ, അഹ്ദൻ, ആഹദു അഹ്ദൻ. ആഹദു അഹ്ദൻ എന്നൊന്നും ഓതരുത്. ആഹദു അഹ്ദൻ നബദഹു, അഹ്ദൻ തൻവീനു ശേഷം നൂൻ, തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ബിഗുന്ന, അഹ്ദൻ നബദഹു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. നബദഹു, നബസഹു അല്ല, നബദ, നബദഹു. ഫരീഖം, ഫരീഖും മിൻഹും, നബദഹു ഫരീഖുൻ, ഖുൻ തൻവീൻ, ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖും മിൻഹും, ഫരീഖും മിൻഹും. ബൽ അക്സറുഹും, ബൽ, ബൽ അക് കാഫ്, അക്സറുഹും ഫ, അക്സറുഹും അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ഈ ഒരു അക്ഷരത്തെ അധികം ആളുകളും തെറ്റിക്കും, അക്സറുഹും എന്ന് പറയും. അക്സ, അക്സ, ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, വളരെ നേരിയ തോതിൽ, ദാലിനേക്കാൾ കൂടുതൽ. അക്സറുഹും, അക്സ, അക്സറുഹും. റാഇന് ദമ്മാണ്, സുക്കൂനല്ല, ശ്രദ്ധിക്കണം. അക്സറുഹും ലാ യുഅ്മിനൂൻ, ലാ യുഅ്മിനൂൻ. അടുത്ത ആയത്തിൽ വലമ്മാ ജാഅഹും, വലമ്മാ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ജാഅഹും മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിലാണുള്ളത്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അതാണ് മദ് മുത്തസിൽ. ജാഅഹും റസൂലുൻ, റസൂലുൻ തൻവീൻ, ശേഷം മീം, റസൂലുൻ, റസൂലും മിൻ. തൻവീനിനെ മീമിലേക്ക് ദഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റസൂലും മിൻ, മിൻ ഐ, മിൻ ഐ. ഇവിടെ ഇസ്ഹാറാണ് ചെയ്യേണ്ടത്, വെളിവാക്കി ഉച്ചരിക്കണം നൂനിനെ. ഇവിടെ മണിക്കരുത്, മിൻ മിൻ ഇന്തി, അങ്ങനെ ഇല്ല, മിൻ ഇന്തി. ഇനി ഇന്തി ഇവിടെ അവ്യക്തമാക്കി നൂനിനെ വെളിവാ, നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഇന്തി, ഇന്തി അവ്യക്തമാക്കി മണിക്കുക. ഇഖ്ഫാ ബിഗുന്ന, ഇന്ദില്ലാഹി മുസദ്ദിഖൻ, മുസദ്ദിഖ് അല്ല, സാദ്, ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. മുസദ്ദിഖുൻ, മുസദ്ദിഖുൻ, മുസദ്ദിഖുൻ ലിമാ, ഖുൻ ലിമാ. തൻവീനു ശേഷം ലാം, ഇത് ഗംബിലാഖുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മുസദ്ദിഖുൻ ലിമാ, മുസദ്ദിഖുൻ ലിമാ. മഅഹും, മഅഹും. നബദ,
نبذ نبذل نبذ فريق فريق من فريق تنوين ششم ميم ادغام بغن മണിച്ചുകൊണ്ട് അവിടെ എന്താക്കണം, ഉച്ചരിക്കണം. തൻവീനെ മീമിലേക്ക് ദിഖാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ, അവിടെ നിർത്തുകയാണെങ്കിൽ അൽ കിതാബ്, അങ്ങനെ രണ്ടോ നാലോ ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടുക. പക്ഷെ കൂട്ടി ഓതുന്നത് നല്ലത്. ഊതുൽ കിതാബ കിതാബല്ലാഹി ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ വറാഅ. മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വറാഅ മദ്ദിൻ്റെ അക്ഷരം അലിഫും ഹംസയും അതേ പദത്തിൽ. ദുഹൂരിഹിം ലുഹൂരിഹിം അല്ല, ദുഹൂരിഹിം കഅന്നഹും നൂന് ശദ്ദ് മണിക്കണം. ലാ യഅലമൂൻ ലാ യഅലമൂൻ അല്ല, ലാ യഅലമൂൻ. ഇൻഷാ അല്ലാ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: التحسين ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 99 മുതൽ 101 വരെയുള്ള വചനം. ക്ലാസ് നിർവഹിച്ചത് ഹാഫിള അബ്ദു ഷുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: أعوذ بالله من الشيطان الرجيم.
5: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه.

شهيد. لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك

0: فيها لهم ما يشاءون فيها ولدينا مزيد.
1: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50 അധ്യായമായ സൂറത്തു ഖാഫിലെ 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: هي الحبيبة والمختار.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: Peace Radio. Tune to reality.
7: അൽ മുഅല്ലിം, സൂറത്തുൽ ബഖറ ആയത്ത് 40 മുതൽ 46 വരെ. അൽ മുഅല്ലിമിൽ ഖലീഫ സുനൈജിയുടെ ഖിറാത്ത് കേൾക്കാം.

അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ ആയത്ത് 40 മുതൽ 46 വരെയുള്ള വചനമായിരുന്നു കേട്ടത്. ഖലീഫ സുനൈജിയുടെ ഖിറാത്ത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും നീറുന്ന ഹൃദയങ്ങൾക്ക് തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാഫാത്തിലെ 78 മുതൽ 80 കൂടിയ വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 77 മുതലുള്ള വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 77-ാമത്തെ വചനത്തെക്കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. വജഅൽന, നാം ആക്കുകയും ചെയ്തു, ദുരിയതഹു, അദ്ദേഹത്തിൻ്റെ അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതിയെ, ഹുമുൽ ബാഖീൻ, അവരെ തന്നെ, അവരെ മാത്രം അല്ലെങ്കിൽ അവരെ തന്നെ അവശേഷിക്കുന്നവരാക്കി. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിന് ശേഷം അദ്ദേഹത്തിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളെയാണ് അല്ലാഹു അവശേഷിപ്പിച്ചത് എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. അവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അവർ ഓരോ ജനതയുടെയും മുൻഗാമികൾ അവരായിരുന്നു. അറബികളുടെയും പേർഷ്യക്കാരുടെയും അതേപോലെ തന്നെ ആഫ്രിക്കൻ ജനതയുടെയുമൊക്കെ, അവരുടെയൊക്കെ മുൻഗാമികൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സാം, ഹാം, യാഫിസ് എന്നീ മക്കളായിരുന്നു എന്ന് ചില തഫ്സീറുകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രമാണയോഗ്യമായ വചനങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ അതിനില്ല എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. മാത്രമല്ല, സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു അതിലെ 9-ാമത്തെ വചനത്തിൽ പറയുന്നു, അലം യഅതികും നബഉ ലദീന മിൻ ഖബ്ലികും ഖൗമു നൂഹിം വആദിം വസമൂദ വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാ. അലം യഅതികും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ, നബഉ ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വർത്തമാനം, ഖൗമു നൂഹിൻ വആദിൻ വസമൂദ, നൂഹിൻ്റെയും ആദിൻ്റെയും സമൂദിൻ്റെയും, വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ളവരുടെയും, ലാ യഅലമുഹും ഇല്ലല്ലാ, അവരെക്കുറിച്ച് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. അല്ലാമ സഅദി റഹ്മഹുള്ള 77-ാമത്തെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, വജഅൽന ദുരിയത നൂഹിൻ ഹുമുൽ ബാഖീൻ ബഅദ ഗർഖി ഖൗമിഹി, നൂഹ് അലൈഹിസ്സലാമിയുടെ ജനതയാണ് ആ ജലപ്രളയത്തിനു ശേഷം അവശേഷിച്ചത്. അതാണ് ആ വചനം അഥവാ വജഅൽന ദുരിയതഹു, അദ്ദേഹത്തെ ജനത സന്തതിയെ നാം ആക്കി, ഹുമുൽ ബാഖീൻ, അവശേഷിക്കുന്നവരാക്കി എന്നു പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. 78-ാമത്തെ വചനം,
1: വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, വതറക്ന,
0: നാം വിട്ടു അഥവാ ബാക്കിയാക്കി, അലൈഹി, അദ്ദേഹത്തിൻ്റെ പേരിൽ, ഫിൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കീർത്തി, അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും സ്മരിക്കുന്ന, എല്ലാവരും ഓർക്കുന്ന ഒരു പേരാക്കി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാം ഉയർത്തി എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ
1: ഫിൽ ആലമീന മിൻ ബഅദിഹി ദിക്റൻ ഹസനൻ വസനാഅൻ അതറൻ ഫലാ യുദ്ക്കറു ഇല്ല ബിസ്സനാഇ അൽ ഹസൻ.
0: നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ലോകർക്ക് അല്ലെങ്കിൽ ലോകരിൽ തന്നെ വളരെ ശ്രദ്ധേയനായി, അദ്ദേഹം നല്ല പേരിനും പ്രശസ്തിക്കും അർഹനായി. അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നു, യഅനി
1: അബ്ഖൈനാ ലഹു സനാഅൻ ഹസനൻ,
0: അദ്ദേഹത്തിന് നാം നല്ല പ്രശസ്തി ഉണ്ടാക്കി, നല്ല പുകഴ്ത്തൽ അദ്ദേഹത്തെ പുകഴ്ത്തി. വലം യഖുൽ
1: തറക്നാ ലഹു,
0: അല്ലാഹു പരാമർശിച്ചത് അദ്ദേഹത്തിന് വേണ്ടി എന്ന് പറയാതെ, അദ്ദേഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനും കാരണമാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. ഇന്നല്ലാഹു സുബ്ഹാനഹു വതആല
1: അസ്നാ അലൈഹി സനാഅ മിൻ അഫ്ദലി സനാഇ കമാ ഖാല സുബ്ഹാന ذُرِّيَّةَ مَنْ حَمَلْنَا مَعَ نُوحٍ إِنَّهُ كَانَ عَبْدًا شَكُورًا.
0: നൂഹിൻ്റെ കൂടെ കപ്പലിൽ നാം വഹിച്ചവർ ഇന്നഹു തീർച്ചയായും അദ്ദേഹം കാന അബ്ദൻ ഷക്കൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള ദാസനാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചുള്ള ഈ പരാമർശം അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന്, അള്ളാഹു അദ്ദേഹത്തിന് മഹത്വം കൽപ്പിച്ചതിന് ഈ വചനം തെളിവാകുന്നു. ഹാദാ സനാഉൻ അഅ്ലമു മാ യകൂനു മിനസ് സനാ വ അശ്റഫു മാ യകൂനു മിനൽ ഫഖ്രി അന്നല്ലാഹ യസിഫു വാഹിദൻ മിൻ ആദം. അള്ളാഹു ആദം സന്തതികളിൽ അദ്ദേഹത്തെ പ്രത്യേകമാക്കിയിരിക്കുന്നു, അദ്ദേഹത്തെ പ്രത്യേകമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള അടിമയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ യഅനി ഖായിമൻ ബിൽ ഉബൂദിയ, അദ്ദേഹം ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന വ്യക്തിത്വമായിരുന്നു. വഖായിമൻ ബിശുക്രി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു. വല്ലാഹു അബ്ഖ അലൈഹി സനാഅൻ ഹസനൻ ഫിൽ ആഖിരീൻ ഇലാ ആഖിരിൽ ഉമമി ബൽ ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ എല്ലാവരും ഓർക്കുന്ന, എല്ലാവരും പ്രശംസിക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. ലി അന്ന ഹാദൽ കിതാബ് സയബ്ഖ ഇലാ അൻ യർഫഅഹു അല്ലാഹു ഇൻദ ഖുർബി ഖിയാമി സാഅ. അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ആ ഖിയാമത്ത് നാൾ വരെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ അയവിറക്കപ്പെടുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തിയെക്കുറിച്ച് അദ്ദേഹത്തെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കീർത്തി ഉയർത്തിയെന്ന് പറയുന്നുകൊണ്ടും, വതറക്കിന നാം വിട്ടു, നാം ഉപേക്ഷിച്ചു, അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ ഫിൽ ആഖിരീൻ അവസാനകാലക്കാരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല എല്ലാ ആളുകളും അദ്ദേഹത്തെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ, തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്നവർ, തൗഹീദ് പ്രബോധനം ചെയ്യുന്നവർ, ഷിർക്കിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നവർ എല്ലാം തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഓർക്കുകയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്യും. എന്നാൽ സത്യപ്രബോധനത്തിൻ്റെ എതിരാളികൾ, തൗഹീദി പ്രബോധനത്തിന് എതിരി നിൽക്കുന്നവർ, ഷിർക്ക്, ആ ഷിർക്ക് പ്രചരിപ്പിക്കുകയും അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കൊരിക്കലും തന്നെ ആ പ്രവാചകനോട് സ്നേഹമോ അദ്ദേഹത്തെ പുകഴ്ത്തലോ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. സഅദി റഹ്മത്ത് പറയുന്നു, വ അബ്ഖൈനാ ലഹു ദിക്റൻ ജമീലൻ വ സനാഅൻ ഹസനൻ ഫമൻ ജാഅ ബഅദഹു മിനന്നാസി യദ്കുറൂനഹു ബി. നാം അദ്ദേഹത്തിൻ്റെ മനോഹരമായ സ്മരണ അവശേഷിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കീർത്തിയും നാം അവശേഷിപ്പിച്ചു, ശേഷം വരുന്നവർ അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യും. അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 79-ാമത്തെ വചനം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. സലാമുൻ, സലാം അഥവാ സമാധാന ശാന്തിയുണ്ട്, അലാ നൂഹിൻ നൂഹിൻ്റെ മേൽ, ഫിൽ ആലമീൻ ലോകരിൽ. ഹാദല്ലദി അബ്ഖാഹു അല്ലാഹു തആല ലിനൂഹിൻ അലൈഹിസ്സലാം ഇലാ യൗമിൽ ഖിയാമ. തൊട്ടുമുകളിൽ പറഞ്ഞ നാം അദ്ദേഹത്തെ പിൽക്കാലക്കാരിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കീർത്തിയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സമാധാനവുമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്നഹു ലാ യുദ്ക്കറു ഇല്ലാ വയുസല്ലിമു അലൈഹി അന്നാസു കുല്ലുഹും അല ഇഖ്തിലാഫി മിലലിഹിം വ അജ്നാസിഹിം വദിയാനാതിഹിം. വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത മാർഗം സ്വീകരിച്ചവർ, പക്ഷെ എല്ലാവരും ആ മഹാനായ പ്രവാചകനെ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ ശാന്തി നേരുകയും ചെയ്യുന്നു. വഹാദാ മിനല്ലാഹി ജസാഅൻ ഹസനൻ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു മഹത്തായ പ്രതിഫലമാകുന്നു. ലി ഇഹ്സാനി നൂഹ് അലൈഹിസ്സലാം ഫീമാ ബൈനഹു വബൈനല്ലാഹ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചിരുന്നു എന്ന കാരണത്താൽ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഇഹ്സാൻ ചെയ്തതുകൊണ്ട് അല്ലാഹ് അദ്ദേഹത്തോടും ഇഹ്സാൻ ചെയ്യുന്നു. സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാനിന് പ്രതിഫലം ഇഹ്സാനല്ലാതെ മറ്റെന്താണ്? നന്മ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നന്മ പ്രവർത്തിക്കലല്ലാതെ മറ്റെന്താകുന്നു?
1: ഫനൂഹ് അലൈഹിസ്സലാം അഹ്സന ഫീമാ ബൈനഹു വ ബൈനല്ലാഹി അസ്സവജൽ.
0: നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇഹ്സാൻ

ലമഹു മിൻ കുല്ലി മാ യദുറുഹു മിനൽ ഖവാദിഹി ലത്തി തഖ്ദഹു ഫീഹി മിൻ ബനി ആദം. അല്ലാഹുവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിൽ നിന്നുമുള്ള രക്ഷപ്പെടുത്തലാകുന്നു. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരിൽ നിന്ന്, അദ്ദേഹത്തെ കുറിച്ച് ഇകഴ്ത്തി പറയുന്നവരിൽ നിന്നെല്ലാം അല്ലാഹു അദ്ദേഹത്തെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഇമാം തൊബിർ റഹ്മത്ത് പറയുന്നു, യഖൂലു അമനതൻ മിനല്ലാഹി ലിനൂഹ് ഫിൽ ആലമീൻ അൻ യദ്കുറഹു അഹദുൻ ബിസ്സൂഇൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അല്ലാഹു സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിൻ്റെ സമാധാനം അദ്ദേഹത്തിന് മേലുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാളും തന്നെ അദ്ദേഹത്തെ ദുഷിച്ച രൂപത്തിൽ, തെറ്റായ രൂപത്തിൽ ഓർക്കാറില്ല. നല്ല നിലയിലാകുന്നു അദ്ദേഹത്തെ ഓർക്കാറുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ മേൽ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തൊബിരി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. സലാമുൻ, സമാധാനം, അലാ നൂഹിൻ, നൂഹിൻ്റെ മേൽ, ഫിൽ ആലമീൻ, ലോകരിൽ. തുടർന്ന് 80-ാമത്തെ വചനം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇന്നാ കദാലിക, നിശ്ചയമായും അപ്രകാരം നാം, നജ്സി, നാം പ്രതിഫലം കൊടുക്കുന്നു, അൽ മുഹ്സിനീൻ, സുഹൃദം ചെയ്യുന്നവർക്ക്, നന്മ ചെയ്യുന്നവർക്ക്, പുണ്യം ചെയ്യുന്നവർക്ക്. അതായത് ഇന്നാ കദാലിക ഐ കമാ ജസൈന നൂഹൻ അലൈഹിസ്സലാം നജ്സിൽ മുഹ്സിനീൻ. നാം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പ്രതിഫലം, അദ്ദേഹത്തിന് പ്രതിഫലം നൽകിയതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകും. ഫകുല്ലു മൻ അഹ്സന ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യുജ്സീഹി കമാ ജസാ നൂഹൻ അലൈഹിസ്സലാം. ഇഹ്സാൻ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരോടും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ഇഹ്സാൻ ചെയ്തതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യും. വഖദ് ജസല്ലാഹു നൂഹൻ ബി അംറൈനി ബിമാ തറക അലൈഹി ഫിൽ ആഖിരീൻ വബിമാ സല്ലമഹു ഫിൽ ആലമീൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ചെയ്തത്, ഒന്ന്, അദ്ദേഹത്തെ പിൽക്കാലക്കാരിൽ അവശേഷിപ്പിച്ചു, സൽകീർത്തി ഉണ്ടാക്കി. മറ്റൊന്ന്, ലോകരിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു. അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതിൽ നിന്ന്, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിൽ നിന്ന് എല്ലാം അല്ലാഹു സംരക്ഷിച്ചു. ഫകദാലിക മൻ കാന മുഅ്മിനൻ ബില്ലാഹി അസ്സ വജൽ. അപ്രകാരം ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, മുഹ്സിനൻ ഫീ ഇബാദത്തിഹി, അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ ഇഹ്സാൻ ചെയ്യുന്നുവെങ്കിൽ, വ ഇലാ ഇബാദിഹി, അല്ലാഹുവിൻ്റെ ദാസന്മാരോടും ഇഹ്സാൻ ചെയ്യുന്നുവെങ്കിൽ, അല്ലാഹുവിൻ്റെ ദാസന്മാരോട് നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഫഇന്നല്ലാഹ തആല യുജ്സ ബിഹി കമാ ജസ നൂഹൻ. ഫഇന്നല്ലാഹ തആല യജ്സി ബിഹി, അത്തരം ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് പ്രതിഫലം നൽകിയതുപോലെ. വലിദാലിക തജിദു അന്നല്ലാഹ തആല വളഅ ഫീ ഖുലൂബി നാസി മൻ യഖ്ദഹു ഫീഹിം ലിഅന്ന കുല്ല വാഹിദിൻ മിൻ അഹ്ലിൽ ഖൈരി ലാ ബുദ്ദ അൻ യഖ്ദഹ ഫീഹി വാഹിദുൻ മിൻ അഹ്ലിൽ ശർ. ഒരു നല്ല മനുഷ്യൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ മനുഷ്യരോട് എല്ലാ നല്ല മനുഷ്യരുടെ മനസ്സിലും അല്ലാഹു സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നു, ആ മനുഷ്യരെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയതെന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. അന്നൽ മുഹ്സിന യുജാസി ബിമിസ്ലിമ ജൂസിയ ബിഹി നൂഹ് അലൈഹിസ്സലാം വദാലിക ബിഇൻജാഇഹി മിനൽ ഹലാക്കി വസലാമത്തി ഇർദിഹി മിനൽ ദിക്രി സയ്യി വകുല്ലമാ കാനൽ ഇൻസാനു അക്സറ ഇഹ്സാനൻ കാന അക്സറ സവാബൻ വഅസ്ലം. എപ്പോഴെല്ലാം മനുഷ്യർ കൂടുതൽ ഇഹ്സാൻ ചെയ്യാൻ തയ്യാറാകുന്നുവോ, അപ്പോഴെല്ലാം അവർ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിന് അർഹരാകുന്നു, ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ഇസ്ലാമികമായ കണിശമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ടുള്ള ജീവിതം
നയിച്ചത് കാരണത്താൽ

0: അള്ളാഹുവിനോട് അങ്ങേയറ്റം അള്ളാഹുവോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് ധാരാളമായ പ്രതിഫലം പ്രദാനം ചെയ്തു. ആ പ്രതിഫലം വിശ്വാസികൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിച്ചാൽ, അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചാൽ, അതേപോലെ തന്നെ തങ്ങളുടെ സമസൃഷ്ടികളോടും നന്മ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ആ പ്രതിഫലത്തിന് നമുക്കും അർഹരാകാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകളിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും അള്ളാഹുവിൻ്റെ അടിമകളോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, എങ്ങനെയാണ് ഇബാദത്തിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കൽ? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ അവനെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു. അപ്പോൾ ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യുക, അതാണ് ഇബാദത്തിൽ കാണിക്കേണ്ട ഇഹ്സാൻ. അതോടൊപ്പം തന്നെ തങ്ങളുടെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ സഹജീവികളോടും കഴിയുന്നത്ര നന്മ പ്രവർത്തിക്കാൻ സന്നദ്ധമാവുക, അതാണ് അബദുകളോട് ഇബാദുകളോട് കാണിക്കേണ്ട ഇഹ്സാൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ വിഷയത്തിൽ ഏറ്റവും മാതൃകായോഗ്യമായ ജീവിതമാണ് കാഴ്ചവെച്ചതെന്നത് ആ പ്രവാചകനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇഹ്സാൻ കാണിക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. നാം ഏവർക്കും അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാഫാത്തിലെ 78 മുതൽ 80 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.
3: وقال فرعون

قد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: ولهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്വിസ് അവതരിപ്പിച്ചത് സക്കീർ മൗലവി എടത്തനാട്ടുകരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, നമ്മൾ പീസ് ഖുർആൻ റേഡിയോയിലെ ഓരോ വിദ്യാർത്ഥികളും വളരെ സന്തോഷപൂർവം ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിൽ ഓരോ വിളിക്കുന്ന ഓരോ കുട്ടികളും അവരവർ പഠിച്ചിട്ടുള്ള, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഹിഫ്ലാക്കിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ ഹിഫ്ലാക്കി അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പുള്ള ചോദ്യം ഒരായത്തോതും ആ ആയത്തിൻ്റെ മുമ്പുള്ള ഭാഗം ഓതാൻ പറയും. അതേപോലെ തന്നെ ഒരായത്തോതും അതിൻ്റെ ശേഷമുള്ള ഭാഗം ഓതാൻ പറയും. അതേപോലെ ഒരായത്തോതും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതാൻ പറയും. അവിടങ്ങളിലൊക്കെ നന്നായി ഓതാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ഈ ഒരു സംരംഭത്തിലേക്ക് വളരെ താല്പര്യപൂർവ്വം കോണ്ടാക്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹിഫ്ള് നിലനിർത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി അതിന് സമയം ചെലവഴിക്കുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നമുക്ക് ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം.
1: പീസ് ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കണേ?
2: ആബിദ് റഹ്മാൻ.
1: ആബിദ് റഹ്മാൻ, സ്ഥലം എവിടെയാണ്?
2: മഞ്ചേരി കാരക്കുന്ന്.
1: ഓക്കേ, ബർക്കല്ലാ. മോൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ?
2: 7.
1: 7 അല്ലേ. ഏത് സ്കൂളിലാ?
2: ഇർഷാദിയ.
1: ഓക്കേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
2: നല്ല.
1: ഓക്കേ ഓക്കേ. നമ്മളെ പീസ് നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യമായിട്ട് വിളിക്കുകയാണോ?
2: അല്ല,
1: ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ബാറക്കല്ലാ. നമ്മൾ എത്ര ജ്യൂസ് പഠിച്ചിട്ടുണ്ട്?
2: ഖുർആനോ?
1: ആ,
2: ഒരു ജ്യൂസ്.
1: ഒരു ജ്യൂസ് അല്ലേ? അത് അമ്മ ജ്യൂസ് ആണ്. ഏത് ജ്യൂസാ പഠിച്ചിട്ടുള്ളത്?
2: അമ്മ.
1: അമ്മ ജ്യൂസ്. ഓക്കേ ഓക്കേ, മഷാല്ലാ. അപ്പൊ നാ നമുക്ക് ഉസ്താദ് ഒരു ആയത്തോതാം പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അറിയാലോ അല്ലേ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നു എന്നൊക്കെ അറിയാലോ അല്ലേ? അവരായത്തോതാം, എന്നിട്ട് അതിന്റെ മാക്കബില ചോദിക്കും, അടുത്തത് എന്റെ മാബാദ ചോദിക്കും. ശ്രദ്ധിച്ചോളൂ
2: കേട്ടോ.

0: ഈ ആയത്തിന്റെ മാക്കബില പറയൂ.
1: ഈ ആയത്തിന്റെ
0: മാക്കബില മുമ്പത്തെ ആയത്ത്. ഹിസാബ എന്ന ആയത്തിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്ത്. മാ കബില മുമ്പത്തെ ആയത്താ ചോദിച്ചത്. പറയൂ. ഓതിക്കോളൂ. ഓക്കെ, അടുത്ത ചോദ്യം ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതിന്റെ മാബാദയാണ് പറയേണ്ടത് കേട്ടോ. ശേഷമുള്ള ആയത്ത്, ഇപ്പൊ ഉസ്താദ് ഓതുന്ന ആയത്തിന്റെ ശേഷമുള്ള ആയത്ത്. أبصارها خاشعة أدنش يا شباب
1: يقولون إنا لمردودون في الحافرة.
0: أوكي بارك الله فيك. نير جودين جودي كام إن شاء الله نيكولو. من أي شيء خلقه
1: من نطفة خلقه فقدر
0: أودي كولو
1: ثم السبيل يسر ثم ماته فأكبر ثم إلى انشاء انشرا.
0: ഓക്കെ ബർക്കല്ലാഹു ഫീക്. മാഷാല്ലാ, നമ്മുടെ ഹിഫ്ള് ഇനിയും നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ കൂടുതൽ പഠിക്കുക. സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും ചേർന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മാഷാല്ലാ. എവിടെയാണ്, ഏത് സ്ഥാപനത്തിലാണ്? ഓക്കെ ബർക്കല്ലാഹു. അപ്പോൾ ഇനിയും കൂടുതൽ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം, കണ്ടിന്യൂ ആയിട്ട് പഠിക്കണം. പഠിച്ച ഭാഗങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം ഇൻഷാല്ലാ. അപ്പോഴേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക, അത് ഉറപ്പിച്ച് കിട്ടുക. കുറേ മുറാജാ നടത്തിയാലേ നമുക്ക് അത് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയുള്ളൂ. കുറച്ച് പഠിച്ചിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ മിസ്സായി പോകും. അപ്പോൾ ഇൻഷാല്ലാ, ഞാനൊരു ഹിഫ്ല അധ്യാപകനും കൂടിയാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള കുട്ടികളൊക്കെ അതുപോലെ റിപ്പീറ്റ് ചെയ്യിക്കുന്നുണ്ട്. അല്ലാഹു കൂടുതൽ കൂടുതൽ പഠിക്കാനും നന്നായിട്ട് പിന്നെ ബൈഹാർട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ കോൾ അവസാനിപ്പിക്കുകയാണ്, അടുത്ത കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മുഹമ്മദ് മുനീർ.
0: മുഹമ്മദ് മുനീർ, മാഷാല്ലാ. എവിടെയാണ് മുനീറിന്റെ സ്ഥലം?
1: പുളിക്കൽ.
0: പുളിക്കൽ അല്ലേ, പുളിക്കൽ. മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: ഇർഷാദി സ്കൂൾ, വലിയ പറമ്പ്.
0: വലിയ പറമ്പ് അല്ലേ, ബർക്കല്ലാ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഏഴിലോ? ഓക്കെ. ആദ്യമായിട്ട് വിളിക്കണോ?
1: അല്ല,
0: അൽഹംദുലില്ലാ. ഓക്കെ. അപ്പം നമ്മളെ ക്ലാസ്, നമ്മളെ പരിപാടിയുമായി നല്ല ബന്ധമുണ്ട് അല്ലേ, അൽഹംദുലില്ലാ. ഇൻഷാല്ലാ. ഹിഫ്ള് പഠിക്കാറുണ്ടോ? ഏത്, എവിടെ? സ്ഥാപനത്തിൽ ചേർന്നിട്ടാണോ അതോ സ്വന്തമായിട്ട് പഠിക്കണോ? എവിടെ? ഓ മാഷാല്ലാ, ബറക്കല്ലാ ഫീക്. അപ്പോ എത്ര ജൂസായിട്ടുണ്ട്? അതെ, മാഷാല്ലാ, ബറക്കല്ലാ ഫീക്ക്. ഇനിയും ഇനിയും കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്ക് ആട്ടെ, ആമീൻ. അപ്പോ ഇപ്പൊ നമുക്ക് ഇൻഷാല്ലാ ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കാം. അതിന്റെ മുമ്പത്തെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉസ്താദ് ഓതുന്ന ആയത്തിന്റെ മുമ്പത്തെ ആയത്താണ് ഓതേണ്ടത് ഇൻഷാല്ലാ. ശ്രദ്ധിച്ചോളൂ കേട്ടോ.

0: في أي صورة ما شاء ركبك. അതിൻ്റെ മുമ്പത്തെ ആയത്ത്. മുമ്പത്തെ മക്കബില ചോദിച്ച മനസ്സിലായില്ലേ? അത് ഇപ്പൊ ഓതി ഉസ്താദ് ഓതി ആയത്തിന്റെ തൊട്ട് മുമ്പിലുള്ള ആയത്ത്.
1: ഇല്ല,
0: സൂറത്ത് അമ്മ ജുസയിലുള്ള സൂറത്ത് തന്നെയല്ലേ? നമുക്ക് ആകെ ഒരു ജുസയിലുള്ള ഹിഫ്ള്. ഒന്നും കൂടി ചോദ്യം ആവർത്തിക്കാം. ഫീ അയ്യ സൂറത്തിൻ മാ റക്കബക്. നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഇൻഷാല്ല അടുത്ത കോള്. അടുത്ത ഫി ഐ സൂറത്തി മാഷാ റക്കബക്ക്,
1: അതിന്റെ മുമ്പത്തെ
0: മുമ്പത്തെ വേണ്ടത്. ഓക്കെ, ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ അടുത്ത സമയത്ത് വിളിക്കുക. കൂടുതൽ ഹിഫ്ലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം.
2: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ആരാണ് വിളിക്കുന്നത്?
2: ഫാത്തിമ സുമയ്യ.
0: ഫാത്തിമ? ഫാത്തിമ
2: ഫാത്തിമ സുമയ്യ.
0: ഓക്കെ ഓക്കെ, മാഷാ. എവിടെയാണ് സ്ഥലം? രാമനാട്ടുകര വലിയങ്ങാടി. ഓക്കെ, നമ്മുടെ പീസ് റേഡിയോയിലേക്ക് ആദ്യമായിട്ട് വിളിക്കണോ? അല്ല. ഓക്കെ ഓക്കെ, അപ്പോ പിന്നെ ക്ലാസ് ഏതിലാണ്, ഏത് ക്ലാസ്സാ പഠിക്കണേ? നാലില്. മാഷാല്ലാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം, ബാറക്കല്ലാഹു ഫീക്. അപ്പൊ നമ്മള് ഖുർആൻ എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്? അമ്മ ജ്യൂസ് പഠിച്ചിട്ടുണ്ടല്ലേ. അതെപ്പോഴും ഓതി നോക്കാറുണ്ടോ? ഓക്കെ ഓക്കെ. ആ അമ്മ ജ്യൂസ് മാത്രമാണ്, അത് പുതിയത് പഠിക്കാറൊന്നും ഇല്ലേ? ഓക്കെ, ആ മാഷാ അല്ലാ. അള്ളാഹു ഇനിയും കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്കട്ടെ. അമീൻ. ഓക്കെ, അപ്പൊ നമുക്കെന്നാ പിന്നെ ഹിഫ്ള് പഠിക്കാനൊക്കെ താല്പര്യമാണല്ലോ അല്ലേ? ഇൻഷാ അല്ലാ. അപ്പൊ ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓഫ്ലൈൻ ആയിട്ടൊക്കെ പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അറിയുമ്പോ ഒക്കെ അവിടെ പോയി അത് അതിൽ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം ഇൻഷാല്ലാ
2: കേട്ടോ.
0: ഓക്കെ, അപ്പൊ ഓക്കെ. എന്നാ ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന്റെ ഒരായത്ത് ഓതിയിട്ട് അതിന്റെ മുമ്പത്തെ ഭാഗം ആദ്യം കുട്ടി ഓതണം കേട്ടോ ഇൻഷാല്ലാ.

0: ഈ ആയത്തിന്റെ മുൻപത്തെ ആയത്ത് ഓതണം. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, എന്റെ മുൻപത്തെ ആയത്ത്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, ഈ ആയത്തിന്റെ മുൻപത്തെ ആയത്ത്. വേഗോദിക്കോളോ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجنات ألفافا
0: ما شاء الله أحسنتي بارك الله فيك. إذن أردت جوديم.

0: അൻആമികും. ഈ ആയത്തിൻ്റെ ശേഷമുള്ള ആയത്ത് ഓതിക്കോളൂ. മതഅ ലകും വലി അൻആമികും.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا جاءت الصاخة
0: فإذا ഒന്നുകൂടി ഒന്നുകൂടി ഓതു, കറക്റ്റ് ആയില്ല, ക്ലിയർ ആയില്ല.
1: فإذا جاءت الصاخة.
0: أحسنتي بارك الله فيك. ഇനി ഒരു ചോദ്യം ചോദിക്കാം ഇൻഷാ അള്ളാ, അതിൻ്റെ ബാക്കി മോള് ഓതാട്ടോ.

0: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يفر المرء من أخيه وأمه وأبيه.
1: ان شاء الله ഒന്നുകൂടി ആയത്ത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഫഇദാ ജാഅതിൽ കുബറ, അതാണ് ചോദ്യം, അതാണ് സോറി. ഇൻഷാല്ലാ നമുക്ക് ഇനിയും ട്രൈ ചെയ്യുക, റിപ്പീറ്റേഷൻ നന്നായി നടത്തുക, അപ്പോഴാണ് നമുക്ക് മനസ്സിൽ എല്ലാ ഭാഗവും ആ കബലി മാബാദൊക്കെ ചോദിച്ചാൽ കിട്ടുക, അതായത് മുമ്പും ശേഷം ഒക്കെ ഓതിയാൽ കിട്ടുക. ഓതാൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പാരായണം ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഇൻഷാല്ലാ അങ്ങനെ റിപ്പീറ്റേഷൻ നടത്തുക. ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇതാ

0: ഇതാണ് അതിന്റെ ബാക്കി ട്ടാ. ബറക്കല്ലാഹു ഫീക്കി, ബറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈർ. നന്നായിട്ട് പഠിക്കുക. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. ഈ എപ്പിസോഡിലെ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫേസ് ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഇബ്രാഹിം ഇക്ബാൽ.
0: ഇബ്രാഹിം ഇക്ബാൽ, മാഷാല്ലാ. സ്ഥലം എവിടെയാണ്?
1: പെരിന്തൽമണ്ണ.
0: ഓക്കെ, എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ?
1: ഏഴില്.
0: ഓക്കെ ഓക്കെ, മാഷാല്ലാ. ഇഫ്ല് ഏത് ഭാഗത്തു നിന്നാണ് പഠിച്ചിട്ടുള്ളത്?
1: ഞാന് ഖുർആനുള്ള ഹാഫിളാ.
0: ആ അൽഹംദുലില്ലാ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. നമുക്ക് പിന്നെ ഞാൻ ഇടയിൽ നിന്ന് കുറച്ച് ചോദ്യം, രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഇൻഷാല്ലാ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ നമ്മളെ പീസ് റേഡിയോയിലേക്ക്? അതെ. ആ മാഷാല്ലാ മാഷാല്ലാ അൽഹംദുലില്ലാ. അപ്പം ഒരു ചോദ്യം ചോദിക്കാം, നമുക്ക് അതിൻ്റെ മാക്കബിലി മാബാഴ്ദേക്ക് ഒന്ന് പറഞ്ഞുതരണം ഇൻഷാല്ലാ.
1: എന്താണ്
0: ഒരു ചോദ്യം ചോദിക്കും, ഒരായത്ത് ഓതാ ഉസ്താദ്.
1: ഓക്കേ
0: ഇൻഷാല്ലാ. എന്നിട്ട് അതിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്ത് ഓതാ.
1: ഓക്കേ,
0: അടുത്ത ചോദ്യത്തിന്റെ ശേഷം ഓതാ.
1: ഓക്കേ
0: ഇൻഷാല്ലാ, അത് നോക്കാം. രണ്ട് അവസാനത്തെ അഞ്ച് ജൂസ് ഒന്ന് ചോദിച്ചൂടെ? ഓക്കേ ഓക്കേ ഇൻഷാല്ലാ. എങ്ങനെ? ഓക്കേ.

ഈ ആയത്തിന്റെ മുമ്പത്തെ ആയത്ത്. മുമ്പത്തത്, മുമ്പത്തതാണോ? അതുണ്ട്. അല്ല, മുമ്പത്തെ ആദ്യം ഓതിക്കോളൂ. രണ്ടും ഓതണം, ആദ്യം മുമ്പത്തെ ഓതണം. ഇപ്പൊ ഓദ്യതില്ലേ? ഞാൻ ഓദ്യ ആയത്ത് ഇതാണ്. ഇൻ തതൂബ ഇലല്ലാഹി ഫഖദ് സഖത് ഖുലൂബുകുമാ വ ഇൻ തളഹറ. അതിന്റെ മുമ്പത്തെ ആയത്ത് ഓതേണ്ടത്.

0: ഇല്ല, കിട്ടുന്നില്ല. മുമ്പത്തത് ചോദ്യം മുമ്പത്തതാണ്, ഈ ചോദ്യം കഴിഞ്ഞിട്ടാണ് അടുത്തത് ഓതേണ്ടത്. ഒന്ന് ഒന്നുകൂടെ ഉസ്താദ്, ഞാൻ ഓതിയായത് ഒന്നുകൂടെ ഓതാം. ഇൻ തതൂബ ഇലല്ലാഹി ഫഖദ് സഖത് ഖുലൂബുകുമ വഇൻ തളഹറ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ. അവസാനത്തെ 28-ാമത്തെ ജുസിലാണ് ട്ടോ. ഇൻഷാല്ലാ. വേഗം പറയൂ. കുഴപ്പമില്ല,
1: ഇൻഷാല്ലാ.
0: എന്നാൽ ഇൻഷാല്ലാ അതിന് മുമ്പത്തെ ആയത്ത് ഒരായത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതിൻ്റെ മുമ്പത്തെ ആയത്ത് ഒന്നുകൂടെ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرٌ. അതിന്റെ മുമ്പത്തെ ആയത്ത് ഒരു
1: മിനിറ്റ്.
0: നമുക്ക് ഇൻഷാല്ലാ അടുത്ത സമയത്ത് ട്രൈ ചെയ്യാം. ഇൻഷാല്ലാ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അവസാനത്തെ 2 ജൂസ് 3 ജൂസിൽ നിന്നാണ് കാര്യമായിട്ട് ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാവാറുള്ളത്. നന്നായി ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ മുന്നത്തുനിന്ന് ചോദിക്കും, ശേഷം ചോദിക്കും, പിന്നെ കണ്ടിന്യൂ ആയിട്ടും ചോദിക്കും. മുമ്പത്തെയും കൂടെ. അപ്പൊ ഇൻഷാല്ലാ അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത പ്രാവശ്യത്തേക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇൻഷാല്ലാ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്വിസ്. പങ്കെടുത്തവർ ആബിദുറഹ്മാൻ മഞ്ചേരി, മുഹമ്മദ് മുനീർ പുളിക്കൽ, ഫാത്തിമ സുമയ്യ രാമനാട്ടുകര, ഇബ്രാഹിം ഇഖ്ബാൽ. അവതരിപ്പിച്ചത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: أعوذ بالله من الشيطان الرجيم ولقد أرسلنا

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ, വശ്യസുന്ദരമായ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ് 96 മുതൽ 109 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: أعوذ بالله من الشيطان الرجيم. وقال

0: ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റീഡിൽ ഇനി അത്തഹ്സീൻ സൂറ അൽ ബഖറ 93 മുതൽ 94 വരെയുള്ള വചനം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ അത്തഹ്സീനിൽ നമ്മോടൊപ്പം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 93 94 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വഇദ് അഖദ്ന, എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം വൈസ് അഖദ്ന എന്നല്ല, വൈസ് എന്നല്ല, വഇദ് അഖദ്ന, വഇദ്, വഇദ്, ദാ ദീദു അദ്, വഇദ് അഖദ്ന. ഇവിടെയും അഖദ്ന എന്നല്ല, അഖദ്ന, അഖദ്ന. വഇദ് അഖദ്ന മീസാഖക്കും, മീസാഖക്കും എന്നാണ് സാധാരണ ഓതി പോകുമ്പോൾ പല ആളുകളും, തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ മഖ്റജ് ഒന്നും അറിയാത്ത ആളുകൾ

പോർ, പ്രത്യേകിച്ചും ത്വാന് ദൊമ്മൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. അല്ലെങ്കിൽ അത് സാധാരണ ടാഇനെ കൊണ്ട് പറയുന്ന രൂപത്തിൽ ഫൗക്കും തോർ എന്നാവും. ത്വാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ എന്ന റുസീഫത്ത്, അതാണ് ത്വാ തൈ തോ ും ഇവിടെയും ഹുദൂമും മദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ് ഹുദൂമും. സാക്കിന മീമിന് ശേഷം ഇഖ്ഫാ ഷഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആതൈനാകും ബിഖുവ ബിഖുവതിൻ ബിഖുവ, വാന് ശബ്ദമുണ്ട് ബിഖുവ ബിഖുവതിൻ വസ്മഉ, തൻവീന് ശേഷം വ, തൻവീനിലെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ബിഖുവതിൻ വസ്മഉ ബിഖുവതിൻ വസ്മഉ ഖാലു സമിഅന قالوا قاف قالوا سمعنا الا ق قالوا سمعنا سمعنا ഇവിടെ വസ്മഉ സമിഅന ഇവിടെ എല്ലാം ഉള്ള ഐൻ വളരെ അധികം ശ്രദ്ധിക്കണം. വസ്മഉ അല്ലെങ്കിൽ സമിഅന ഇങ്ങനൊന്നുമല്ല പറയേണ്ടത്, കൃത്യമായും തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും അത് ഉച്ചരിക്കണം. സമിഅന വഅസൈന വസ്മഉ സമിഅന, അതുപോലെ വഅസൈന ഇവിടെയും ആയനൻ്റെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. വ ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ഇജ്ല ഐൻ, വ ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല അല്ല ഐനാണ് ഇജ്ല, അതുപോലെ ജീമിനെ ഖൽഖല ചെയ്യണം. ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം ഖുൽ ബിസമ ഖുൽ ബിസമ ബിസമ അല്ല ബിസമ ഖുൽ ബിസമ യഅമുറുകും യഅമുറുകും ബിഹി, സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫാ ഷഫവി, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യഅമുറുകും ബിഹി ബിഹി ഈമാനുകും, ഇവിടെ ബിഹി ഹാഉ ദമീർ ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. സിലത്തു ത്വവീൽ അല്ലെ സിലത്തുൽ കുബ്ര എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. ബിഹി ഈമാനുകും ഇൻ കുന്തും, രണ്ട് മണിക്കലും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ ഇൻ കുന്തും മുഅ്മിനീൻ, സാക്കിന മീമിന് ശേഷം മീമ്, ഇദ്ഗാമത മാസിലേൻ, അവിടെ ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻ കുന്തും മുഅ്മിനീൻ, ഇങ്ങനെ. ഇനി അടുത്തായത് ഖുൽ ഇൻ കാനത് ലക്കും, ഖുൽ ഇൻ ഇവിടെ ഇൻ കാനത് അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂനു ശേഷം കാഫാണ്, അവ്യക്തമാക്കി മണിക്കണം. ഇൻ കാനത്ത്, ഇനി കാനത്ത് ലക്കും എന്നല്ല പറയേണ്ടത്, കാനത്ത് ലക്കും, താ ഇനെ കൽക്കല ചെയ്യരുത്. ഇൻ കാനത്ത് ലക്കും ലക്കുമുദ്ദാറുൽ ആഖിറ, അവിടെ നിർത്തുകയാണെങ്കിൽ, നിർത്താതെ ഓതുക, നിർത്തുകയാണെങ്കിൽ ആഖിറ എന്ന് പറയാം. ഖുൽ ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹ്, ഇൻദ ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദല്ലാഹി ഖാലിസതൻ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ഖാഉം സാദും പ്രത്യേകം രണ്ടക്ഷരവും ഹെവി ലെറ്ററാണ്, അഥവാ ഇസ്തിഇലാന്റെ അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. ഖ അതുപോലെ സാ, ഖാലിസതൻ ഖാലിസതൻ മിൻ, ഇവിടെ തൻവീനു ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ദൂനില്ല മിൻ ദൂനിന്നാസ്, സാക്കിന നൂനു ശേഷം ദാല് അവ്യക്തമാക്കി മണിക്കുക. ഇഖ്ഫാ ബിഗുന്ന ഖാലിസതൻ മിൻ ദൂനിന്നാസ്, അന്നാസ് നൂനു ശബ്ദ് മണിക്കണം. ഫതമന്നഹു ഫതമന്നവുൽ, വ എന്ന അക്ഷരത്തിന് ദൊമ്മാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ഫതമന്നൗൽ മൗത്ത എന്നല്ല, ഫതമന്നൗൽ മൗത്ത എന്ന് പറയരുത്, ഫതമന്നവു ഫതമന്നവു. അപ്പോൾ ഫതമന്നവു നൂന് ശബ്ദ് മണിക്കണം, വാവിന് ദൊമ്മ്, ഫതമന്നവുൽ മൗത്ത ഇങ്ങനെ പറയണം. ഫതമന്നവുൽ മൗത്ത ഇൻ കുൻ

കുന്തും സാക്കിനാനൂന് ശേഷം കാഫ്, അതുപോലെ കുന്തും ഇവിടെയും സാക്കിനാനൂന് ശേഷം ഇഖ്ഫാവും ബിഗുന്ന, രണ്ടും അവ്യക്തമാക്കി മണിക്കണം. ഇൻ കുന്തും സാദിഖീൻ, സാദിഖീൻ, സാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുന്ന രൂപത്തിലല്ല, ചുണ്ടുകൾക്ക് പ്രത്യേകിച്ച് അവിടെ വർക്കില്ല. സാദിഖീൻ, സാദ് ഹെവി ലെറ്ററാണ്, അഥവാ ഇസ്തിഇലാൻ്റെ അക്ഷരമാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കണം സാ സാ. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സാദിഖീൻ, ഖാഫിൻ്റെ ആ ഒരു മഖ്റജും ശ്രദ്ധിക്കുക, സാദിഖീൻ എന്നാണ് പറയേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ബാറക അല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ സമാപിച്ചത് അത്തഹസീൻ സൂറത്തുൽ ബഖറ 93-94 വചനം. അത്തഹസീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ. ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിൽ സൂറത്തു സജദ, ഇൻസാൻ എന്നീ സൂറത്തുകളിൽ നിന്നും ഖിറാത്ത് ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹനി.

മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തുൽ അൻആമിന്റെ 59 മുതൽ 62 വരെയുള്ള വചനം ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.

0: ربكم الحق ألا له الحكم وهو أسرع الحاسبين.
1: നാം ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് സജദയും സൂറത്ത് ഇൻസാനും ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹൈനിയുടെ ഖിറാഅത്ത് നാം കേട്ടുകഴിഞ്ഞു. കൂടെ മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് അൻആം ആയത്ത് 59 മുതൽ 62 വരെ ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിന്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമൈൻ ലൈവ്.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر
0: الحمد لله.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറ ആറാഫിലെ 88 മുതൽ 206 കൂടിയ വചനങ്ങളാണ്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

فأخذتهم الرجفة فأصبحوا في دارهم جاثمين.

حقيق على ألا أقول على الله إلا الحق

فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين. وإذ

وإخوانهم يمدونهم في الغي ثم لا يقصرون.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആറാഫിലെ 88 മുതൽ 206 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21 അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 44. വാക്കർത്ഥം: ഫദർനി, ആകയാൽ എന്നെ വിട്ടേക്കുക. വമൻ യുകദ്ദിബു, വ്യാജമാക്കുന്നവരെയും. ബിഹാദൽ ഹദീസി, ഈ വർത്തമാനത്തെ അഥവാ വിഷയത്തെ. സനസ്തദിരിജുഹും, നാം അവരെ വഴിയെ പടിപടിയായി കൊണ്ടുവരും. മിൻ ഹൈസു, വിധത്തിൽ. ലാ യഅലമൂൻ, അവർ അറിയാത്ത.

0: ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെ അഥവാ ഖുർആനെ വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക. നാം അവരെ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൊള്ളാം. വചനം 45 വാക്കർത്ഥം: വ ഉംലി ലഹും, നാം അവർക്ക് അയച്ചിട്ടു കൊടുക്കുകയും ചെയ്യും. ഇന്ന കൈദി, നിശ്ചയമായും എൻ്റെ തന്ത്രം അഥവാ ഉപായം മതീൻ, ബലവത്താണ്, ശക്തമാണ്.
1: വ ഉംലി ലഹും ഇന്ന കൈദി മതീൻ,
0: ഞാൻ അവർക്ക് അയച്ചിട്ടു കൊടുക്കുന്നതുമാണ്, നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ. 44-45 വചനങ്ങളുടെ വിശദീകരണം: ആ സത്യനിഷേധികളെയെല്ലാം അല്ലാഹു ക്രമേണ ഒതുക്കുകയും ശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. തൽക്കാലം അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്. ആ തന്ത്രത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടുവാൻ അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ല. അതുകൊണ്ട് അവരെപ്പറ്റി പരിഭ്രമമോ മനോവേദനയോ ഉണ്ടാകേണ്ടതില്ല എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: അക്രമിക്ക് അല്ലാഹു അയച്ചിട്ടു കൊടുക്കും,
2: അങ്ങനെ അവൻ അവനെ
0: പിടികൂടുമ്പോൾ അവനിൽ നിന്ന് കുതറി രക്ഷപ്പെടുവാൻ അവന് കഴിയുകയില്ല. ബുഖാരി മുസ്ലിം. വചനം 46 വാക്കർത്ഥം: അം, അതല്ല, പക്ഷേ, അഥവാ, തസ്അലുഹും, നീ അവരോട് ചോദിക്കുന്നു, അജ്റൻ, വല്ല പ്രതിഫലവും, ഫഹും, എന്നിട്ട് അവർ, മിം മഗ്റമിൻ, കടബാധ്യതയാൽ, മുസ്ഖലൂൻ, ഭാരപ്പെട്ടവരാണ്.
1: أَمْ تَسْأَلُهُمْ أَجْرًا فَهُمْ مِنْ مَغْرَمٍ مُثْقَلُونَ.
0: അതല്ല, നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധ്യത നിമിത്തം ഭാരപ്പെട്ടവരാകുന്നുവോ? വചനം 47 വാക്കർത്ഥം: അം, അതല്ല, ഇന്ദഹും, അവരുടെ പക്കലുണ്ട്, അൽ ഗൈബ്, അദൃശ്യജ്ഞാനം, ഫഹും, എന്നിട്ട് അവർ, യക്തുബൂൻ, എഴുതുന്നു.
1: അം ഇൻദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ,
0: അതല്ല, അദൃശ്യജ്ഞാനം അവരുടെ പക്കൽ ഉണ്ടായിട്ട് അവർ എഴുതുകയാണോ? 46-47 വചനങ്ങളുടെ വിശദീകരണം: ഇതും ഇതുപോലെയുള്ളതുമായ പല ചോദ്യങ്ങളും സൂറത്ത് തൂറിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയും അവയുടെ വിവരണവും ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്നും അവരുടെ പക്കൽ അദൃശ്യജ്ഞാനമൊന്നുമില്ലെന്നും വ്യക്തമാണല്ലോ. വചനം 48 വാക്കർത്ഥം: ഫസ്ബിർ, ആകയാൽ നീ ക്ഷമിക്കുക, ലിഹുക്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വിധിക്ക്, വലാ തകുൻ, നീ ആകുകയും അരുത്, കസ്വാഹിബിൽ ഹൂതി, മത്സ്യത്തിൻ്റെ ആളെപ്പോലെ, ഇദ് നാദ, അദ്ദേഹം വിളിച്ചപ്പോൾ, വഹുവ, അദ്ദേഹം ആയിക്കൊണ്ട്, മഖ്ലൂം, കോപം നിറഞ്ഞവൻ അല്ലെങ്കിൽ വ്യസനം നിറഞ്ഞവൻ.
1: فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم.
0: അതുകൊണ്ട് നബിയെ, നീ നിന്റെ റബ്ബിന്റെ വിധിക്ക് ക്ഷമിച്ചുകൊള്ളുക. നീ ആ മത്സ്യത്തിന്റെ ആളെപ്പോലെ ആയിരിക്കരുത്. അതായത്, അദ്ദേഹം വ്യസനം അഥവാ കോപം നിറഞ്ഞവനായ നിലയിൽ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. വചനം 49 വാക്കർത്ഥം: ലൗല, ഇല്ലായിരുന്നുവെങ്കിൽ, അൻ തദാറകഹു, അദ്ദേഹത്തെ വീണ്ടെടുക്കുക, നിഅമതുൻ, ഒരു അനുഗ്രഹം, മിർ റബ്ബിഹി, തൻ്റെ റബ്ബിങ്കൽ നിന്ന്, ലനുബിദ, അദ്ദേഹം ഇടപ്പെടുമായിരുന്നു അഥവാ പുറംതള്ളപ്പെടുമായിരുന്നു, ബിൽ അറായി, പാഴ്ഭൂമിയിൽ അഥവാ ഒഴിഞ്ഞ സ്ഥലത്ത്, വഹുവ, അദ്ദേഹമായിക്കൊണ്ട്, മദ്മൂം, ആക്ഷേപിക്കപ്പെട്ടവൻ.

0: തൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. വചനം 50. വാക്കർത്ഥം ഫജ്തബാഹു എന്നാൽ എന്നിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അഥവാ നന്നാക്കി എടുത്തു. റബ്ബുഹു തൻ്റെ റബ്ബ്. ഫജഅലഹു എന്നിട്ട് അദ്ദേഹത്തെ ആക്കുകയും ചെയ്തു. മിനസ്വാലിഹീൻ സദ്വൃത്തരിൽ അഥവാ സജ്ജനങ്ങളിൽ.
1: ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ.
0: എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ നല്ലവനാക്കി തെരഞ്ഞെടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു. 48 മുതൽ 50 വരെ വചനങ്ങളുടെ വിശദീകരണം. അക്രമികളായ ശത്രുക്കളെ അല്ലാഹു തൽക്കാലം അയച്ചിട്ടിരിക്കുകയാണ്. അവരുടെ പേരിൽ വലിയ ശക്തിമത്തായ നടപടി അവൻ എടുക്കുന്നതാണ്. അതുവരെ ക്ഷമിച്ചിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ ചെയ്യരുതെന്നുകൂടി തിരുമേനിയെ അല്ലാഹു ഉപദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനത അവിശ്വാസത്തിലും അനുസരണക്കേടിലും ശഠിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യസനവും കോപവും സഹിക്കവയ്യാതെ അദ്ദേഹം സ്ഥലം വിട്ടുപോകുകയും കപ്പൽ യാത്രയിൽ വച്ച് ഒരു വമ്പിച്ച മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഉണ്ടായി. മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനന്തരം മത്സ്യം അദ്ദേഹത്തെ സമുദ്രതീരത്തുള്ള ഒരൊഴിഞ്ഞ സ്ഥലത്ത് പുറന്തള്ളി. അദ്ദേഹം അങ്ങേയറ്റം അവശനായിട്ടുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ.
2: അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുമാറുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അല്ലാഹു അദ്ദേഹത്തെ രക്ഷിച്ചു.
0: വീണ്ടും ജനങ്ങളിൽ ചെന്ന് ദിവ്യ ദൗത്യ പ്രബോധനം തുടരുവാൻ അല്ലാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ജനങ്ങളുടെ നിഷേധത്തിൽ അക്ഷമയും നിരാശയും ഉണ്ടാകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയാണ്. യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ഈ സംഭവത്തെപ്പറ്റി സൂറത്ത് അംബിയ 87-88 വചനങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. വചനം 51. വാക്കർത്ഥം വഈയകാദു നിശ്ചയമായും ആകാറാകുന്നു. അല്ലദീന കഫറു അവിശ്വസിച്ചവർ ലയുസ്ലിഖൂനക നിന്നെ വഴുക്കി വീഴ്ത്തുക ബി അബ്സ്വാരിഹിം അവരുടെ ദൃഷ്ടികൾ കൊണ്ട് ലമ്മാ സമിഉ അവർ കേൾക്കുന്ന അവസരം അദ്ദിക്ര ഉൽബോധനം പ്രമാണം പ്രബോധനം സ്മരണ വയഖൂലൂന അവർ പറയുകയും ചെയ്യും ഇന്നഹു നിശ്ചയമായും അവൻ ലമജ്നൂൻ ഭ്രാന്തൻ തന്നെ.

0: അവിശ്വസിച്ചവർ ഉത്ബോധനം അഥവാ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു, നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന്. വചനം 52. വാക്കർത്ഥം: വമാഹുവ, അതല്ല താനും, ഇല്ലാദിഖറുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടിയുള്ള.
1: വമാഹുവ ഇല്ലാദിഖറുൻ ലിൽ ആലമീൻ,
0: ഇതാകട്ടെ ലോകർക്ക് പൊതുവായുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നും അല്ല താനും. 51, 52 വചനങ്ങളുടെ വിശദീകരണം: ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികളിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അല്ലാഹു ഈ വചനത്തിൽ എടുത്തുകാട്ടുന്നത്. കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽവഴുതി അടിതെറ്റി വീണുപോയേക്കും, അഥവാ അത്രയും കടുത്തതായിരിക്കും അത്. ന്യായം കൊണ്ടും തെളിവുകൊണ്ടും മറക്കുവാൻ കഴിയാത്ത അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും. അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുർആന്റെ പ്രബോധനം നിർത്തിവെക്കേണ്ടതില്ല.
2: നിർത്തിവെക്കാൻ നിവൃത്തിയുമില്ല.
0: കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, ലോകരെയെല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്നതു വലക്കൽ ഫദ്ൽ.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 5 അധ്യായം സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം, ഭാഗം 2.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 59-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ അവസാന ഭാഗം ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാഹ്. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം ഭാഗം 2. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതി?

0: പദ്ധതികൾ എന്തിൻ്റെയെല്ലാം ഭാഗമാക്കാൻ കഴിയും? ഏത് പ്രായക്കാർക്കാണ്? എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക? അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുറാൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. 1 മുതൽ 30 വരെയുള്ള വചനം, പേജ് 520, സഅദ് അൽ ഗാമിദി.

0: ലവാഖിഅ.
1: ഇപ്പോൾ കേട്ടത് മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 520, സഅദൽ ഹാമിദി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയിൽ ഇനി കേൾക്കുന്നു അത്തഹസീൻ, സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 91-92 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

പറയാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം വരാവുന്ന അബദ്ധങ്ങളും. വഇദാ ഖീല ലഹും, വഇദാ ദാലിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈസ എന്ന രൂപത്തിൽ ഓതരുത്. വഇദാ ഖീല ലഹും, ഖീല ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം, അത് കഴിഞ്ഞ് ചെറുനാക്ക്, ഖൈ ഖാ ഖീ ഖൂ അഖ്. വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹ്. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ അത് നീട്ടാവുന്ന മദ്ദാണ്. ബിമാ അൻസല, ഇനി അൻസല സാക്കിന നൂന് ശേഷം സ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻസലല്ലാഹ്. ഖാലു നുഅ്മിനു, നുഅ്മിനു എന്നല്ല, നുഅ്മിനു നുഅ്മിനു ബിമാ ഉൻസില. ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് മുൻഫസിൽ. ഉൻസില ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അലൈന, അയിൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അലൈന അലൈന. വയക്ഫുറൂന, കാഫിന് സുക്കൂൻ, അത് ശബ്ദത്തിൽ കൊണ്ടുവരണം. കാ കീ കു അക് വയക്, വയക്ഫുറൂന ബിമാ വറാഅഹ്. മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മുത്തസിൽ വാജിബാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. വറാഅഹ് വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും, ഹാന് സുക്കൂൻ ഉള്ള ആ ഒരു രൂപം, ആ ഒരു ശബ്ദം കേൾക്കണം. വറാഅഹ് വറാഅഹ്. വഹുവൽ ഹഖ്, വഹുവൽ ഹഖ്. ഖാഫ് അതേപോലെ, ഹാഉം ഖാഫ് എല്ലാം മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫും ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഹഖ്, വഹുവൽ ഹഖ് മുസദ്ദിഖൻ. മുസ എന്ന് സ്വാദ്, സീനിനെ കൊണ്ട് സ്വാദ് പറയരുത്, സ്വാദാണ്. മുസദ്ദിഖൻ മുസദ്ദിഖൻ ലിമ, മുസദ്ദിഖൻ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. മുസദ്ദിഖൻ ലിമ മഅഹും. ഖുൽ ഫലിമ തഖ്തുലൂന, ഖുൽ ഖുൽ ഫലിമ തഖ്തുലൂന. ഖാഫിനെ ഖൽഖല ചെയ്യണം, അഥവാ ശരിക്കും കേൾക്കണം. തഖ്തുലൂന അൻബിയാ, സാക്കിന നൂന് ശേഷം ബാ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അൻബി അൻബി. ശേഷം ഇവിടെ മദ് മുത്തസിലാണ്, അൻബിയാ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ. അൻബിയാ അല്ലാഹി മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന, അതോടൊപ്പം ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ൽ മിൻ ഖബ്ലു ഖബ്ലു ബാഇനെ ഖൽഖല ചെയ്യണം. ഇൻ കുൻതും, ഈ രണ്ട് മണിക്കലും ഇഖ്ഫാ ബിഗുന്നയാണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ, അതുകൊണ്ടാണ് അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇൻ കുൻതും മുഅ്മിനീൻ, ഇവിടെ മുഅ്മിനീൻ സാക്കിന മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാമു തമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കുൻതും മുഅ്മിനീൻ. അടുത്ത ആയത്തിൽ വലഖദ് വലഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. ജാഅകും മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ജാഅകും മൂസ, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ് ഇദ്ഗാമു തമാസിലൈൻ, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൂസ ബിൽ ബയ്യിനാതി സുമ്മ തഖദ്തും, സുമ്മ സുമ്മ അല്ല, സീനല്ല, സുമ്മ നമ്മുടെ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് സുമ്മ. മീമിന് ശബ്ദമുണ്ട്, മണിക്കണം സുമ്മ.
സാക്കിന നൂന് ശേഷം മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ് നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം ബഅദിഹി വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന സാക്കിന നൂന് ശേഷം ത എന്ന അക്ഷരം അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ ളാലിമൂൻ വഅൻതും ളാലിമൂൻ അല്ല ളാലിമൂൻ എന്നാണ് അധികം ആളുകളും പറയുക, അങ്ങനെയല്ല. അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ ഖുർആൻ പഠന പദ്ധതി, സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. അത്തഹ്സീനിൽ ഹാഫിൽ അബ്ദുഷക്കൂർ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.

0: മാഷ അല്ല, ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിലാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇപ്പോൾ തൻസീലിലൂടെ ശ്രവിച്ചത്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അടുത്തതായി പ്രക്ഷേപണം ചെയ്യുന്നത് തഫ്സീർ അമാനി. ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ മലയാള വിശദീകരണത്തിൽ നിന്നും സൂറത്തു ഹാഖ 1 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം ശ്രോതാക്കൾക്ക് കേൾക്കാം.
4: അധ്യായം 69, സൂറത്തുൽ ഹാഖ, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 52.
5: بسم الله الرحمن الرحيم
6: പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1, വാക്കർത്ഥം അൽ ഹാഖ, യഥാർത്ഥ സംഭവം.
5: അൽ ഹാഖ,
4: ആ യഥാർത്ഥ സംഭവം. വചനം 2, വാക്കർത്ഥം മൽഹാഖ, എന്താണ് യഥാർത്ഥ സംഭവം.
5: മൽഹാഖ,
4: യഥാർത്ഥ സംഭവം എന്നാൽ എന്താണ്. വചനം 3, വമാ അദ്റാക, നിനക്ക് അറിവ് നൽകിയതെന്ത്, അഥവാ എന്തറിയാം. മൽഹാഖ, യഥാർത്ഥ സംഭവം എന്താണെന്ന്.
5: വമാ അദ്റാക മൽഹാഖ,
4: യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്കെന്തറിയാം. 1 മുതൽ 3 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഖിയാമത്ത് നാളാണ് അൽഹാക്ക അഥവാ യഥാർത്ഥ സംഭവം കൊണ്ട് വിവക്ഷ. യഥാർത്ഥമായി സംഭവിക്കുന്നതും വിചാരണ, പ്രതിഫലം മുതലായ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായിത്തീരുന്നതുമായ ദിവസമാണല്ലോ ഖിയാമത്തുനാൾ. അതിൻ്റെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും കുറിക്കുന്ന വേറെയും പല പേരുകളിൽ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചു കാണാം. അവയിൽ ഒന്നു തന്നെയാണ് അടുത്ത നാലാം വചനത്തിലും കാണുന്നത്. ഈ പ്രാരംഭ വചനങ്ങളിൽ ആ മഹാദിനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം 12 വരെയുള്ള വചനങ്ങളിൽ അതിനെ നിഷേധിച്ചിരുന്ന ചില സമുദായങ്ങൾക്ക് നേരിട്ട ദൈവിക ശിക്ഷകളെ ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് 13 മുതൽ 37 വരെ വചനങ്ങളിൽ ആ ദിനത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അനന്തരം ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യതയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവുമാണ് സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും ഏറ്റവും കാതലായ വശങ്ങൾ. അറബികൾ പൊതുവിൽ പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നുവെങ്കിലും ശിർക്കുപരമായ അന്ധവിശ്വാസങ്ങൾ കലർന്നതായിരുന്നു ആ വിശ്വാസം. പരലോകത്തിലും പുനരുത്ഥാനത്തിലും അവർ വിശ്വസിച്ചിരുന്നതുമില്ല. അതുകൊണ്ടാണ് മക്കി സൂറത്തുകളിൽ പ്രധാനമായും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചു കാണുന്നത്. വചനം 4, വാക്കർത്ഥം. കദ്ദബത്ത്, വ്യാജമാക്കി. തമൂദു, തമൂദ് ഗോത്രം. വആദുൻ, ആദും. ബിൽ ഖാരിഅ, മുട്ടുന്ന അഥവാ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ.
5: കദ്ദബത്ത് തമൂദ് വആദുൻ ബിൽ ഖാരിഅ.
4: തമൂദ് ഗോത്രവും ആദ് ഗോത്രവും ആ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ വ്യാജമാക്കി. വചനം 5, വാക്കർത്ഥം. ഫഅമ്മ സമൂദു, എന്നാൽ സമൂദാകട്ടെ. ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു. ബിത്താഗിയ, അതിരുകവിഞ്ഞ സംഭവം കൊണ്ട്.
5: ഫഅമ്മ സമൂദു ഫഉഹ്ലിക്കു ബിത്താഗിയ,
4: എന്നാൽ സമൂദ് ഗോത്രമാകട്ടെ ആ അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വചനം 6, വാക്കർത്ഥം. വഅമ്മ ആദുൻ, എന്നാൽ ആദാകട്ടെ. ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു. ബിരീഹിൻ, ഒരു കാറ്റുകൊണ്ട്. സ്വർസ്വറിൻ, ശരശരയുള്ള അഥവാ ഇരമ്പി വീശുന്ന അതിശൈത്യമായ ഉഗ്രമായ. ആതിയത്തിൻ, ഉഗ്രമായ ഊക്കേറിയ അതിരുകവിഞ്ഞ.

ഊക്കേറിയ അഥവാ ശരശരയുള്ള ഉഗ്രമായ ഒരു കാറ്റുകൊണ്ടും നശിപ്പിക്കപ്പെട്ടു. വചനം 7, വാക്കർത്ഥം സഹറഹ, അതിനെ അവൻ കീഴ്പ്പെടുത്തി അഥവാ നിയോഗിച്ചു. അലൈഹിം, അവരിൽ സബഅലയാലിൻ, ഏഴു രാത്രി. വസമാനിയത അയ്യാമിൻ, എട്ട് ദിനവും അഥവാ പകലും. ഹസൂമൻ, തുടർച്ചയായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ. ഫതറാ, അപ്പോൾ നിനക്ക് കാണാം. അൽ ഖൗമ, ജനതയെ. ഫീഹ, അതിൽ അഥവാ കാറ്റിൽ. അവയിൽ അഥവാ ദിനരാത്രങ്ങളിൽ. സ്വർആ, വീഴ്ത്തപ്പെട്ട, വീണുകിടക്കുന്നവരായി. കഅന്നഹും, അവരാണെന്ന പോലെ. അഇജാസ്, തടികൾ, മുരടുകൾ. നഹ്ലിൻ, ഈത്തപ്പനയുടെ. ഖാവിയത്തിൻ, കടപുഴങ്ങി വീണ.

0: രാത്രിയും എട്ടു പകലും തുടർച്ചയായി അവരിൽ അതിനെ അവൻ അഥവാ അള്ളാഹു നിയോഗിച്ചു. അപ്പോൾ ആ ജനതയെ കടപുഴകി വീണ ഈത്തത്തടികളെന്ന പോലെ അതിൽ വീണുകിടക്കുന്നവരായി നിനക്ക് കാണാമായിരുന്നു. വചനം 8 വാക്കർത്ഥം ഫഹൽ തറ, അപ്പോൾ ഇനി നീ കാണുന്നുവോ, ലഹും, അവർക്ക്, മിൻ ബാഖിയ, വല്ല അവശിഷ്ടവും ശേഷിപ്പും.
1: ഫഹൽ തറ ലഹും മിൻ ബാഖിയ,
0: ഇനി അവർക്ക് വല്ല അവശിഷ്ടവും നീ കാണുന്നുവോ, ഇല്ല, ഒന്നുമില്ല. 4 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. പെട്ടെന്ന് ഊക്കോടെ വന്ന് ആഞ്ഞുമുട്ടി ഞെട്ടിപ്പിക്കുന്ന ഭയങ്കര സംഭവം എന്നത്രേ അൽ ഖാരിഅ കൊണ്ട് വിവക്ഷ. ഇതും ഖിയാമത്ത് നാളിന്റെ ഒരു നാമവിശേഷണമാകുന്നു. സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് ഒരു ഘോര ശബ്ദം അഥവാ അസ്വൈഹ മുഖേനയായിരുന്നുവെന്ന് 11-ാം അധ്യായത്തിലെ 67 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണിവിടെ അത്തോഗിയ, അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിന്റെ ശിക്ഷയെപ്പറ്റി അള്ളാഹു തന്നെ ഇവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നുവല്ലോ. വചനം 9 വാക്കർത്ഥം വജാ ഫിർഔനു, ഫിർഔനും വന്നു, വമൻ ഖബ്ലഹു, അവന്റെ മുമ്പുള്ളവരും, വൽ മുത്തഫിക്കാത്തു, അടിമേലെ അഥവാ തലക്കീഴായി മറിഞ്ഞവയും, ബിൽ ഖാത്തിഅ, പിഴച്ച പ്രവൃത്തി കൊണ്ട്,

0: അങ്ങനെ അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ റസൂലിനോട് അനുസരണക്കേട് പ്രവർത്തിച്ചു. അപ്പോൾ അവൻ അഥവാ രക്ഷിതാവ് അവരെ കവിഞ്ഞതായ ഒരു പിടുത്തം പിടിച്ചു അഥവാ ശിക്ഷിച്ചു. വചനം 11, വാക്കർത്ഥം: ഇന്ന, നിശ്ചയമായും നാം, ലമ്മാ തഗ, അതിരു കവിഞ്ഞപ്പോൾ, അൽമാഉ, വെള്ളം, ഹമൽനാക്കും, നിങ്ങളെ നാം വഹിച്ചു അഥവാ കയറ്റി,
1: ഫിൽ ജാരിയ,
0: കപ്പലിൽ, പത്തേമാരിയിൽ, നിക്ഷയമായും വെള്ളം അതിരു കവിഞ്ഞ അവസരത്തിൽ നിങ്ങളെ നാം കപ്പലിൽ കയറ്റി രക്ഷിച്ചു. വചനം 12, വാക്കർത്ഥം: ലിനജ്അലഹ ലക്കും, അവയെ നിങ്ങൾക്ക് നാം ആക്കാൻ വേണ്ടി, തദ്കിറത്തൻ, ഒരു സ്മരണ ഉപദേശം, വതഈഹ, അവയെ പഠിക്കുവാനും അഥവാ ഗ്രഹിക്കുവാനും, ഉദ്നുൻ, കാതുകൾ, ചെവികൾ, വാഇയ, പഠിക്കുന്ന.

0: നിങ്ങൾക്ക് അവയെ ഒരു സ്മരണയാക്കുവാനും പഠിച്ചു ഗ്രഹിക്കുന്ന കാതുകൾക്കവ പഠിച്ചു ഗ്രഹിക്കാനും വേണ്ടിയത്രേ അതെല്ലാം. 9 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ സംഭവങ്ങളെല്ലാം ഇതിനു മുമ്പ് പല സൂറത്തുകളിലായി ഒന്നിലധികം തവണ നാം വായിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ അതെല്ലാം ചൂണ്ടിക്കാട്ടുക മാത്രമാണ് അല്ലാഹു ചെയ്യുന്നത്. നൂഹ്നബി അലഹിസ്സലാമയുടെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയവരെ ഉദ്ദേശിച്ചാണ് നാം നിങ്ങളെ കപ്പലിൽ കയറ്റി രക്ഷിച്ചുവെന്ന് പറഞ്ഞത്. അന്ന് ആ കപ്പലിൽ രക്ഷപ്പെട്ടവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നുള്ള ഈ ജനത.
1: അധ്യായം 37 വചനം 77.
0: ഇവരുടെ പിതാക്കൾ അന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണല്ലോ ഇവർ ഇന്ന് ജീവിക്കുന്നത്. 11 വചനം ഈ അനുഗ്രഹം അനുസ്മരിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഖിയാമത്തു നാളിനെയും അതിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെയും നിഷേധിച്ച മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ ഇവിടെ എടുത്തുകാട്ടുന്നതിന്റെ ആവശ്യം എന്താണെന്ന് 12 വചനത്തിൽ വ്യക്തമാക്കുന്നു. അതെ, ജനങ്ങൾ ഓർമ്മിക്കുവാനും പാഠം പഠിക്കുവാനും തന്നെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തു ഹാഖയുടെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ മുഹമ്മദ് അമാനി മൗലവി രചിച്ച മലയാള തഫ്സീറിൽ നിന്നുമാണ് നാം കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പേസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ് മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ സൂറത്ത് ഇബ്രാഹിം ആയത്ത് 31 മുതൽ 52

0: الله
1: الله أكبر.

0: الله أكبر
1: الله أكبر.
2: മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിലെ നേതൃത്വം നൽകി സൂറ തൗബ 64 മുതൽ 68 വരെ ഷെയ്ഖ് ബദർ അതുർക്കി.

0: الله
1: الله اكبر.
2: ഇപ്പോൾ സമാപിച്ചത് ഹർമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുല്ലാൽ ബുഐജാൻ, സൂറ ഇബ്രാഹിം ആയത്തും 31 മുതൽ 52 വരെ, മക്കയിൽ നിന്ന് മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറ തൗബയിലെ ആയത്ത് 64 മുതൽ 68 വരെ ഷെയ്ഖ് ബദർ തുർക്കിയുടെ ഖിറാത്താണ് ഇപ്പോൾ ഹറമൈൻ ലൈവിൽ നമ്മൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറ അൽ ബഖറ ആയത്ത് 26 മുതൽ 29 വരെ ഖലീഫ അസ്സുനൈജിയുടെ ശബ്ദം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 26 മുതൽ 29 വരെ ഖലീഫ സുനൈജിയുടെ ഖിറാഅത്താണ് കേട്ടത്.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക,

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. ഇന്ന് സൂറത്തു സ്വാഫാത്തിലെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
2: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ثم إن مرجعهم لإلى

فهم على آثارهم يهرعون. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 67-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു അവനെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച, ജീവിതത്തിൽ സൂക്ഷ്മതാബോധം കാത്തു സൂക്ഷിക്കാതിരുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അതിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിച്ച അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാർക്ക് നാളെ പരലോകത്ത് നൽകുന്ന കഠിന കടോരമായ നരകശിക്ഷയെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിലുള്ള വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. തുടർന്ന് അള്ളാഹു ആ ആളുകളുമായി ബന്ധപ്പെട്ടു തന്നെ പറയുന്നു 68-ാമത്തെ വചനം, സുമ്മ പിന്നെ, ഇന്നഹും ഇന്നമർജിഅഹും, തീർച്ചയായും അവരുടെ മടക്കം, ലഇലൽ ജഹീം, കത്തിയാളുന്ന നരകത്തിലേക്ക് തന്നെയാകുന്നു. ബഅദ ഷുർബിൽ ഹമീമി, ഈ തിളച്ചുമറിയുന്ന വെള്ളം കുടിച്ചതിനു ശേഷം, ലഇലൽ ജഹീം, കത്തിയാളുന്ന നരകത്തിലേക്കാകുന്നു അവരുടെ മടക്കം. വദാലിക അന്നഹും യൂറദൂനൽ ജഹീമ ലിഷുർബിഹി വഹുവ ഖാരിജും മിനൽ ജഹീം. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ നരകാവകാശികൾ, നരകത്തിൽ കടന്നു വന്തുരുകുന്ന ആളുകൾ, അവർ ഈ ഹമീം കുടിക്കാൻ വേണ്ടി അവർ പുറത്തു കൊണ്ടുവരപ്പെടുന്നു. വഹുവ ഖാരിജും മിനൽ ജഹീം, ഹമീം എന്നത് നരകത്തിൻ്റെ പുറത്തുള്ള ഒന്നാകുന്നു. കമ തൂറദുൽ ഇബിൽ അൽ മാ, ഒട്ടകത്തെ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പോലെ. തുമ്മ യുറദ്ദൂന ഇലൽ ജഹീമി കമ ഖാല തആല, ഈ വെള്ളം കുടിച്ചതിനു ശേഷം അവർ നരകത്തിലേക്ക് തന്നെ മടക്കപ്പെടുന്നു. അള്ളാഹു സൂറത്തുർ റഹ്മാനിലെ 44-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, وَيَطُوفُونَ بَيْنَهَا وَبَيْنَ حَمِيمٍ آن وَيَطُوفُونَ അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. بَيْنَهَا وَبَيْنَ حَمِيمٍ آن ആ നരകത്തിൻ്റെയും തിളച്ചുമറിയുന്ന വെള്ളത്തിൻ്റെയും ഇടയിലായിട്ട്, നരകത്തിൽ ആ നരകത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നു 29-ാമത്തെ വചനത്തിൽ, ബിഅസ ശറാബു വസാഅത് മുർതഫഖാ, ഈ നരകത്തിൽ നൽകപ്പെടുന്ന ഈ പാനീയം അതെത്ര മോശമാകുന്നു. ബിഅസ ശറാബ്, ആ നരകമാകുന്ന താവളം, വസാഅത്, അതെത്ര മോശമാകുന്നു. മുർതഫഖാ, ചെന്നു ചേരാനുള്ള, താമസിക്കാനുള്ള സ്ഥലമായിട്ട് എത്ര മോശമാകുന്നു അത്. സൂറത്തുൽ വാഖിയയിലെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഹാദാ നുസുലുഹും യൗമദ്ദീൻ, സ്വർഗാവകാശികളെക്കുറിച്ച് അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു ആദിത്യ സൽക്കാരം അരുളും എന്നു പറഞ്ഞതുപോലെ നരകക്കാരെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഹാദാ നുസുലുഹും, ഇത് അവർക്കുള്ള ആ അതിഥി സൽക്കാരമാകുന്നു. ഈ കഠിനമായ, ചൂടേറിയ, തിളച്ചുമറിയുന്ന നരകത്തിലെ പാനീയത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷമാണ് അള്ളാഹുവിൻ്റെ പരാമർശം. ഹാദാ നുസുലുഹും, ഇത് അവർക്കുള്ള ആദിത്യ സൽക്കാരമാകുന്നു. യൗമദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസത്തിൽ. അല്ലാമ ഉസൈമി റഹ്മത്ത് പറയുന്നു, അള്ളാഹുവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ, നരകക്കാർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ആ നരകത്തിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടും. വഹാദാ ഫീഹി സിയാദത്തു തഅദീബിഹിം, കാരണം നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ നരകത്തിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടുക എന്നത് ശിക്ഷയിലുള്ള വർദ്ധനവാകുന്നു. ലിഅന്നൽ ഇൻസാന ഇദാ ഇൻഫതഹ ലഹു ബാബുൽ അമൽ വർ റജാ, ഏതൊരു മനുഷ്യനും
പ്രതീക്ഷയുടെ കവാടം അയാളുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ വല്ലാത്ത സന്തോഷം അയാൾക്ക് അനുഭവപ്പെടും. തുമ്മ ആദ ഇലൽ ഖബീ ഖൈബ സ്വാറ ദാലിക് അശഖു വ അശദ്ദു അലൈഹി. എന്നാൽ പ്രതീക്ഷയുടെ കവാടം തുറന്നതിന് ശേഷം വീണ്ടും അങ്ങോട്ട് മടക്കപ്പെട്ടാൽ ആ മനുഷ്യന് അത് കൂടുതൽ പ്രയാസകരവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആയിത്തീരും. ഇതാണ് അള്ളാഹുവിൻ്റെ പരാമർശം. നരകത്തിൻ്റെയും ഹമീമിൻ്റെയും ഇടക്ക് അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും എന്നത്. മാത്രമല്ല ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ലാ യർജിഊന സിവാഹ്, ഈ ജഹീമിലേക്കല്ലാതെ മറ്റെവിടേക്കും അവർ മടങ്ങിപ്പോവുകയില്ല, അവർ മടക്കപ്പെടുകയും ഇല്ല. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, നരകമോ സ്വർഗമോ വിധിക്കപ്പെടുന്ന വേളയിൽ നാം ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുക. നരകാവകാശികളിലെങ്ങാനും ഞാൻ പെട്ടുപോകുമോ എന്ന ചിന്ത. അതല്ല അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിലായിരിക്കുമോ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുക എന്ന ചിന്ത. അല്ലാഹു റബ്ബുൽ ആലമീൻ കഠിന കഠോരമായ നരക ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശേഷം 69-ാമത്തെ വചനത്തിൽ

0: ഇന്നഹും, കാരണം അവർ ഈ നരകത്തിൻ്റെ വിറകായി, നരകത്തിൻ്റെ ഇന്ധനമായി ഇവർ മാറാനുള്ള കാരണം, അൽ ഫൗ, അവർ കണ്ടെത്തി, ആബാഅഹും, തങ്ങളുടെ പിതാക്കന്മാരെ അവർ കണ്ടെത്തി, ദാലീൻ, വഴിപിഴച്ചവരായി, അവർ മാർഗഭ്രംശത്തിലായതായി ഇവർ കണ്ടെത്തി. തുടർന്ന് പറയുന്നു, ഫഹും അലാ ആസാരിഹിം യുഹ്റഊൻ. ഫഹും, അപ്പോൾ അവർ, തങ്ങളുടെ പിതാക്കന്മാരെ വഴിപിഴവിലായി കണ്ടെത്തിയവർ, അലാ ആസാരിഹിം, അവരുടെ കാലടികളെ, അവരുടെ കാൽപ്പാടുകളെ, യുഹ്റഊൻ, ആ കാൽപ്പാടുകളിലേക്ക് ധൃതിയിൽ ചെന്നു, വേഗത്തിൽ അത് ചെന്ന് അത് സ്വീകരിച്ചു. ഇതാണ് ഈ ആളുകൾക്ക് നരകം ലഭിക്കാനുണ്ടായ കാരണമെന്നാണ് ഈ വചനം വ്യക്തമാക്കുന്നത്. ശുദ്ധ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തഖ്ലീദ് എന്നത് വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് അന്ധമായ അനുകരണം എന്നത്. ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരുകൾ പഠിപ്പിക്കുന്നു, ഈ പറയുന്ന ആളുകൾ, യഅനി അന്നഹും വജദു ആബാഅഹും ഫീ ദലാലിൻ മുബീൻ, തങ്ങളുടെ പിതാക്കന്മാരെ അവർ വ്യക്തമായ വഴിപിഴവിൽ കണ്ടു. ആ സന്ദർഭത്തിൽ ആ പിതാക്കന്മാരുടെ വഴികേട് കൈയൊഴിക്കേണ്ട ഇവർ, അത് സ്വീകരിക്കാതിരിക്കേണ്ട ഇവർ, ഫഅസ്റഊ, ഇവർ ധൃതി കാണിക്കുകയാണ് ചെയ്തത. പിത്തിബാഇഹിം, ആ വഴിപിഴച്ച പിതാക്കന്മാരെ പിൻപറ്റാൻ, വഖ്തിഫാഇ ആസാരിഹിം, അവരുടെ കാലടികൾ അന്ധമായി സ്വീകരിക്കാൻ, വാരിപ്പുണരാൻ, ബിലാ ഫിക്രിൻ വലാ റുഇയത്തിൻ, ഒട്ടും ചിന്തിക്കാതെ, ഒട്ടും കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാതെ, വലം യസ്തജീബു ലിദാഇൽ അഖ്ലി വലാ ദുആത്തിൽ ഹുദാ, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, അതേപോലെ തന്നെ ബുദ്ധിപരമായി സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് ഇവർ ചെവി കൊടുത്തതുമില്ല. ഇത് ഏത് കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പ്രവാചകൻ വന്ന് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്വന്തം നാട്ടുകാരും സ്വന്തം ബന്ധുക്കൾ പോലും അവർ പ്രവാചകനോട് നടത്തിയ ന്യായവാദം, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം പിഴച്ചു എന്നാണോ നീ പറയുന്നത്? പ്രവാചകൻ ക്ഷണിക്കുന്ന വിഷയം അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ ഇബാദത്തിൻ്റെ ഒരു അംശവും അവർക്ക് അർപ്പിക്കാനോ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ന്യായീകരിക്കാൻ ശ്രമിച്ചത്, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ മാർഗമാണല്ലോ സ്വീകരിച്ചത്, ആ മാർഗമാണ് ഞങ്ങളും പിൻപറ്റുക എന്നതാണ്. ഈ ഏറ്റവും പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും ബുദ്ധിമാന്മാരെന്ന് പറയപ്പെടുന്ന, വിദ്യാസമ്പന്നരെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ഇത്തരത്തിൽ പൂർവ്വപിതാക്കന്മാരെ അന്ധമായി പിന്തുടരുന്ന അവസ്ഥയാണ്, അത്തരം കാഴ്ചയാണ് ഈ പുരോഗമിച്ച സമൂഹത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലാ റസൂൽ, സൂറത്തുൽ മാഇദയിലെ 104-ാമത്തെ വചനത്തിൽ കാണാം, അവരോട് പറയപ്പെട്ടാൽ അല്ലാഹു ഇറക്കിയതിലേക്കും അല്ലാഹുവിൻ്റെ റസൂലിലേക്കും നിങ്ങൾ വരുവീൻ എന്ന് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ഹസ്ബുനാ, ഞങ്ങൾക്കു മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു മാർഗത്തിൽ കണ്ടോ അതു മതി ഞങ്ങൾക്ക്. അല്ലാഹുവിൻ്റെ ചോദ്യം, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅം വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാർ ഒന്നും മനസ്സിലാക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും, അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ അവരെ പിൻപറ്റുകയാണോ? സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖയില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ വാരിപ്പുണരുന്ന ആളുകൾ, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരുടെ കബറുകൾ കെട്ടിയുയർത്തി അവിടെ പോയി അനുഗ്രഹം വാങ്ങുന്ന ആളുകൾ, ഇത്തരത്തിൽ മാലയിലും മൗലൂദിലും അതുപോലെയുള്ള ധാരാളം ദുരാചാരങ്ങളിലും മുഴുകി ജീവിക്കുന്ന സമൂഹം, ആ ആളുകളോട് പറയുകയാണ്, ഇതൊന്നും ഇസ്ലാമിൻ്റെ മാർഗമല്ല. ഇതൊന്നും പ്രവാചകൻ പഠിപ്പിച്ച മാർഗമല്ല. ഇത് ഖുർആനിന് വിരുദ്ധമാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പ്രാമാണികമായി അവരെ ബോധ്യപ്പെടുത്തിയാൽ അവരിൽ നിന്നും കേൾക്കാൻ കഴിയുന്ന മറുപടി ഈ പറഞ്ഞ ആയത്തിൽ വിവരിച്ചതുപോലെ പറഞ്ഞതുപോലെ തന്നെയാണെന്നത് എന്തൊരത്ഭുതമാകുന്നു. അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് വരുവീൻ, പ്രവാചകനിലേക്ക് വരുവീനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, പ്രവാചകനെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നൊക്കെ ആവേശത്തോട് കൂടി പറയുന്ന ആളുകൾ, അവരും പറയുക ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെയാണ് പിൻപറ്റുക, അവർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ ആയിക്കൊള്ളട്ടെ എന്നുപോലും വീരവാദം മുഴക്കുന്ന മനുഷ്യരെ, സഹോദരന്മാരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിലെ 170-ാമത്തെ വചനത്തിൽ കാണാം, وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا സൂറത്തുൽ മാഇദയിൽ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 170-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ, മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് നിങ്ങൾ പിൻപറ്റുവീൻ, ഖാലു, അവരുടെ മറുപടി അവർ പറയും, ബൽ, എന്നാൽ, നത്തബിഉ, ഞങ്ങൾ പിൻപറ്റും, മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു വഴിയിൽ ഞങ്ങൾ കണ്ടുവോ അത് ഞങ്ങൾ പിൻപറ്റും. ഇത് ഇന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ മറുപടി, അവലൗ കാന ആബാഉഹും, അവരുടെ പിതാക്കന്മാർ ആണെങ്കിലും, ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, ഒന്നും ചിന്തിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും അവരെ ഇവർ പിൻപറ്റുകയാണോ? യഥാർത്ഥത്തിൽ തങ്ങളുടെ പിതാക്കന്മാർ ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്നതുകൊണ്ട് ഞാനും പഠിക്കാൻ പോകുന്നില്ല എന്ന് ഒരാളും പറയാറില്ല. ഞങ്ങളുടെ കുടുംബത്തിലൊരാളും ഡോക്ടറായിട്ടില്ല, അതുകൊണ്ട് ആരെയും ഡോക്ടറാക്കേണ്ടതില്ല എന്നും ഒരാളും പറയാറില്ല. എന്നാൽ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും കൃത്യമായി സത്യവിശ്വാസം, കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസം, തൗഹീദ്, അതാണ് മുന്നോട്ട് വെക്കുന്നത്. അള്ളാഹുവല്ലാത്ത ഒരു വ്യക്തിയോടും, അവർ മഹാന്മാരാകട്ടെ, അവർ ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളാകട്ടെ, അവർ അമ്പിയാക്കന്മാർ തന്നെയാകട്ടെ, വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നു മാത്രമല്ല, അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയുന്നത് എന്നു പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾക്ക് ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുന്നുവെങ്കിൽ ആ ആയത്ത്, ആ വചനം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നിലപാടാണ് സമൂഹത്തിൽ കാണാൻ സാധിക്കുക. വഹാദാ ഹുവ തഖ്ലീദുൽ മദ്മൂം, ഇതാണ് ആക്ഷേപാർഹമായ, ഏറ്റവും മോശമായ, അന്ധമായ അനുകരണം. വലാ യുഖല്ലിദു, ഇത്തരത്തിൽ അന്ധമായി അനുകരിക്കുകയില്ല, ഇല്ലാ അസബിയുൻ, പക്ഷപാതിത്വം കാണിക്കുന്ന ആളുകളല്ലാതെ, ഔ ഗബിയുൻ, അല്ലെങ്കിൽ വിഡ്ഢിയായ മനുഷ്യനല്ലാതെ. എത്ര വ്യക്തമാണ് സഹോദരന്മാരെ ഈ വ്യാഖ്യാനം! അന്ധമായ പക്ഷപാതിത്വവും അതേപോലെ ബുദ്ധിയെ പണയപ്പെടുത്തിക്കൊണ്ട് നിലപാടുമല്ലാതെ ഇത്തരത്തിൽ പൂർവപിതാക്കന്മാരെ അന്ധമായി സ്വീകരിക്കുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യന് യോജിച്ചതല്ല എന്നത് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മെ, വിശ്വാസികളെ, ഓർമ്മിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മേൽ കടമയായിട്ടുള്ള കാര്യം, നമ്മളുടെ പൂർവപിതാക്കന്മാർ സന്മാർഗം പ്രാപിച്ചവരാണെങ്കിൽ, ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചവരാണെങ്കിൽ തീർച്ചയായും നമ്മളവരെ പിൻപറ്റണം. മറിച്ച് ഖുർആനിനും സുന്നത്തിനും എതിരാണ് അവരുടെ ജീവിതമെങ്കിൽ അവരെ പിൻപറ്റാൻ അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ നമ്മോട് ആവശ്യപ്പെടുന്നില്ല എന്ന കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കാൻ, സത്യം സ്വീകരിക്കാൻ, ആ സത്യത്തിലായിക്കൊണ്ട് തന്നെ മരണം വരിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധമായ വാദങ്ങളുടെ പിന്നാലെ, അന്ധമായ പാരമ്പര്യവാദം സ്വീകരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെ സമൂഹത്തെ നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സാഫാത്തിലെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ് ഹൃദയവസന്തത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 519, സാദൽ ഹാമിദി.

0: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 519, സാദൽ ഗാമിദിയുടെ ശബ്ദം.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: അറുപത്തിയേഴ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 97-98 വചനം. ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

قل من كان. قل ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാ ഖി ഖു ഖ ഖുൽ ഖുൽ മൻ കാന സാക്കിന നൂന് ശേഷം കാഫ് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മൻ കാന അദുവൻ ഐൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അദുവൽ ലിജിബിരീൽ അദുവൻ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഹുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവൽ ലിജിബിരീല അദുവൽ ലിജിബിരീല ഫഇന്നഹു നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ഫഇന്നഹു നസ്സലഹു ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക അലാ ഐൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മധ്യഭാഗം. ഐൻ ഇവിടെ ഒന്നും അലാ ഖൽബിക ഇങ്ങനെ ഓതരുത്. അലാ ഖൽബിക ഖാഫ് ഖൽബിക ബിഇദ്നില്ലാഹി ബിഇദ്നി ബിഇദ്നി ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഇദ്നില്ലാ ബിഇദ്നില്ല എന്നല്ല ബിഇദ്നില്ലാ ആയത്തുൽ കുർസിയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഇദ്നില്ലാ ബിഇദ്നില്ലാഹി മുസദ്ദിഖ മുസദ്ദിഖ സാദ് സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സാദ്. മുസദ്ദിഖൻ എന്നല്ല മുസദ്ദിഖ മുസദ്ദിഖ. അതുപോലെ തന്നെ ഖാഫിൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കണം. മുസദ്ദിഖല്ലിമ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മുസദ്ദിഖല്ലിമ മുസദ്ദിഖല്ലിമ ബൈന ബൈന യദൈഹി ബൈന യദൈഹി വഹുദ വഹുദൻ വബുശ്ര വഹുദൻ വബുശ്ര തൻവീന് ശേഷം വ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഹുദൻ വബുശ്ര വഹുദൻ വബുശ്ര ഇങ്ങനെ وبشرى للمؤمنين وبشرى للمؤمنين مؤمنين الا مؤمنين مؤمنين ارتعد من كان عدوا لله من كان سكون النون نشهم كاف نونينه اوكتماكي منيكنم من كان يخفى بغن عدوا ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അദുവൻ അദുവൻ അല്ല ഐൻ അദുവൻ അദുവൻ ലില്ലാഹി അദുവൻ തൻവീന് ശേഷം ലാം ഇവിടെയും ഇദ്ഗാം ബിലാഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം തൻവീനിനെ. അദുവൻ ലില്ലാഹി വമലായികതി വമലായികതി മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് മലാ ഇങ്ങനെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ ഇ ഹംസ അതേ പദത്തിൽ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും അവിടെ നീട്ടണം. وملائكته ورسله ورسله رائنم سيننم എല്ലാം ضمാണ്. ورسله ورسلي എന്നല്ല സുക്കൂന വരുന്നത് സീനിന്. ورسله وجبريل وجبريل وجبريل وميكال وميكال فإن الله ഫഇന്ന നൂന് ശദ്ദുണ്ട് മണിക്കണം. ഫഇന്ന ഗുന്നയുടെ ദൈർഘ്യം അഥവാ മണിക്കൽ ആ ശബ്ദത്തിൻ്റെ നീട്ടേണ്ട ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ്. അപ്പോൾ ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ അദുവ്വുൻ അദുവ്വുൻ ദാലിന ദമ്മ വാവിന ദമ്മ തൻവീൻ അദുവുല്ലിൽ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവുല്ലിൽ അദുവുല്ലിൽ കാഫിരീൻ
ലിൽ കാഫിരീൻ, ലിൽ കാഫിരീൻ എന്നല്ല പറയേണ്ടത്. കാഫ് ഉച്ചരിക്കുന്ന സമയത്തൊക്കെ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അറബികളുടെ ശൈലിയിൽ എന്നാണല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ, പാരായണത്തിൽ വരാറുള്ളത് എല്ലാ അക്ഷരങ്ങളും ഒരു കനപ്പിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതാണ് കാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വലിൽ ലിൽ കാഫിരീൻ, ലിൽ കാഫിരീൻ, കാഫിരീൻ എന്നല്ല ലിൽ കാഫിരീൻ. ആയത്തിൻ്റെ അവസാനത്തിൽ ലിൽ മുഅ്മിനീൻ എന്നുള്ളിടത്തും ലിൽ കാഫിരീൻ എന്നുള്ളിടത്തും അടുത്ത ആയത്തുകളിലൊക്കെ തന്നെ ആ നീട്ടൽ മദ് ആരിദ് ലിസുക്കൂൻ എന്നാണ്. മദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറഞ്ഞാൽ ലിൽ കാഫിരീന, ലിൽ കാഫിരീന, നൂനിന് ഫതഹാണ് ഉള്ളത്. പക്ഷേ ലിൽ കാഫിരീൻ അങ്ങനെയാണ് നമ്മൾ നിർത്താറുള്ളത് സുക്കൂൻ നൽകിക്കൊണ്ട്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ യാ കണ്ട, ലിൽ കാഫിരീ യാ, ശേഷം സുക്കൂൻ വരുന്നു, നമ്മൾ നിർത്തുന്നത് കൊണ്ട് സുക്കൂൻ വരുന്നു. അതാണ് മദ് ദൈർഘ്യം, ആരിദ് താൽക്കാലികം, ലി സുക്കൂൻ, സുക്കൂൻ ഉള്ളതിനാൽ. അപ്പോൾ സുക്കൂൻ ഉള്ളതിനാൽ നമ്മൾ അവിടെ നിർത്തുന്നു. സുക്കൂൻ നമ്മൾ നിർത്തുന്നത് കാരണത്താൽ നൽകുന്നതാണ്. അതാണ് മദ് ആരിദ് ലി സുക്കൂൻ. അങ്ങനെയാവുമ്പോൾ 2, 4, 6 ഖിറാഅത്തിനനുസരിച്ച് നീട്ടാവുന്ന ദൈർഘ്യം അത്രയും നമ്മൾ നീട്ടണം. 6 ഹർക്കത്തിൻ്റെ ഖദറിലായിട്ട് നീട്ടാവുന്ന മദ്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളില്ലാതെ കൃത്യമായിട്ട് ഓതുവാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 97-98 വചനം. അത്തഹ്സീനിൽ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality.
4: Peace Quran Radio ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
0: ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് അവ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽ അദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നു കഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന പാരായണ പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു മുസമ്മിൽ 20-ാം വചനമാണ് നാം പഠിക്കുന്നത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. ഇനി സൂറത്തുൽ മുസമ്മിലെ അവസാനത്തെ ആയത്താണ്. അവസാനത്തെ ആയത്ത് 3-4-7 വരിയുണ്ട്. ഒറ്റ ആയത്ത്, 20-ാമത്തെ ആയത്ത് ദീർഘമായ ആയത്താണ്. നമുക്ക് നോക്കാം. ഇന്ന റബ്ബക്ക, ഇന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കണം. യഅലമു അന്നക നൂന് മുശദ്ദദ വീണ്ടും മണിക്കണം. തഖൂമു അദ്നാ മിൻസു നൂൻ സാക്കിന് ശേഷം സ ആണ് ഇഖ്ഫാ. വനിസ്ഫഹു വസൂലുസഹു, അവിടെയൊക്കെ നിസ്ഫഹു ചെറിയ മദ്ദ്, സൂലുസഹു. വത്തോഇഫത്തുൻ മദ്ദ് മുത്തസിൽ. പിന്നെ തെൻവിന് ശേഷം ത്വഇഫത്തുമ്മിന, തെൻവിന് ശേഷം മീമാണ് ഇദ്ഗാംബി ഗുന്ന. അല്ലാഹു യഖദ്ദിറു ലൈല വന്നഹാർ വന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കുക. അലിമ അല്ലൻ നൂന് സാക്കിന് ശേഷം ലാമാണ് ഇദ്ഗാം ബിലാ ഗുന്ന, ഒട്ടും മണിക്കേണ്ട, നൂന് ഉച്ചരിക്കേണ്ടെന്ന് മാത്രം, ലാമ് ഇരട്ടിപ്പിക്കും ചെയ്യാം. പിന്നെ ലൻ തുഹ്സൂഹു ഇഖ്ഫാ ആണ്. ഫതാബ അലൈക്കും ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആനി. അലിമ അൻസ നൂൻ സാക്കിന് ശേഷം സീനാണ് ഇദ് ഇഖ്ഫാ. മിൻകും വീണ്ടും ഇഖ്ഫാ, മിൻകും മർല, രണ്ട് മീം ഒന്നിച്ച് വന്നു അപ്പോൾ നന്നായിട്ട് മണിച്ച് ഓത മീം മുശദ്ദദ പോലെ. وآخرون يضربون في الأرض يبتغون من فضل نون ساكنك ششم فاء نايت منيكا إخفاء بنا فضل الله أولا نرتر دين لا مجدد أبا شدكنا. وآخرون يقاتلون في سبيل الله فقرأوا ما تيسر من نون ساكنك ششم هاء نرتمنيكا ند الله. وأقيموا الصلاة وآتوا الزكاة وَأَقْرِضُوا اللَّهَ قَرْضًا حَسَنًا قَرْضًا حَسَنًا نون تنوين ششم حاء ആണ്. അപ്പോൾ ഇഖ്ലാബ് ഇളഹാർ ഒട്ടും ഉന്നത്ത് വേണ്ടതില്ല. وما تقدموا لأنفسكم نون ساكن ശേഷം ഫാ ആണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ രണ്ട് മീം ഒന്നിച്ച് വന്നു, അൻഫുസിക്കും മി, രണ്ട് മീം ഒന്നിച്ച് വന്നുകൊണ്ട് മീം മുശദ്ദദ നന്നായിട്ട് മണിക്കുക. മിൻ ഖൈറിൻ ഇളഹാർ തജിദൂഹു ഇൻദ അല്ലാഹ്, ഇൻദ നൂൻ സാക്കിന് ശേഷം ദാലാണ്, നന്നായിട്ട് മണിക്ക. ഇഖ്ഫാ ഉഹുവ ഖൈറും വ, തൻവിന് ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന. അലമാജിറ അവിടെ നിർത്തേണ്ടതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അതെല്ലാം നിർത്താതെ ഊതാണെങ്കിൽ, ചേർത്ത് ഊതാണെങ്കിൽ അജറം വ, തൻവിന് ശേഷം വാവ്, നന്നായിട്ട് മണിക്കുക. അസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഇന്നല്ലാഹ നൂൻ നൂന മുശദ്ദദ നന്നായിട്ട് മണിക്കുക. ഗഫൂറുർ റ, ഇദ്ഗാം ബിലാ ഗുന്ന, തൻവിന് ശേഷം റ ആണ്.

0: തജിദൂഹു ഇന്ദല്ലാ നിർത്തും അവിടെ. ഇന്ദല്ലാഹ് ശ്രദ്ധ വരണം. അങ്ങനെ തജിദൂഹു
1: തജിദൂഹു ഇന്ദല്ലാഹ്.
0: അയ്യോ.

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുസമ്മിൽ 20-ാം വചനമാണ് നാം ഇന്ന് പഠിച്ചത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേർന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മാഇദ 1 മുതൽ 26 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

الولد فإن كان لهن ولد فلكم الربع مما تركن

ولهن الربع مما تركتم إن لم يكن لكم ولد